0: ନମସ୍କାର, ମୁଁ ଡକ୍ଟର ମଧୁସ୍ମିତା ସାହୁ। ମୁଁ ଉତ୍କଳ ହସ୍ପିଟାଲରେ ଏଣ୍ଡୋକ୍ରାଇନ୍ ଡିପାର୍ଟମେଣ୍ଟରେ କନ୍ସଲ୍ଟାଣ୍ଟ ହିସାବରେ କାର୍ଯ୍ୟରତ। ଆଜି ଜାଣିବା ଆମେ କିଛି ଥାଇରଏଡ଼ ବିଷୟରେ। ଥାଇରଏଡ଼ କ'ଣ? ଏଇଟା ଗୋଟେ ଅନ୍ତଃସ୍ରାବିକ ଗ୍ରନ୍ଥି, ମାନେ ଏଣ୍ଡୋକ୍ରାଇନ୍ ଗ୍ଲାଣ୍ଡ, ଯେଉଁଟା ଆମର ଗଳାର ଉପର ପୋର୍ସନ୍ରେ ଥାଏ। ତା'ର ଦୁଇଟା ଲୋବ୍ ଥାଏ, ଗୋଟେ ଲେଫ୍ଟ ଆଉ ଗୋଟେ ରାଇଟ୍ ଲୋବ୍, ଆଉ ସେଇଟା ଇସ୍ଥମସ୍ ଦ୍ୱାରା ଜଡ଼ିତ ହୋଇଥାଏ। ଏଥିରୁ ଦୁଇଟା ଇମ୍ପୋର୍ଟାଣ୍ଟ ହରମୋନ୍ ଝରେ, ଗୋଟେ ହେଲା T3 ଏବଂ T4। T3 ମାନେ ଟ୍ରାଇଆଇରୋଥାଇରୋନିନ୍, T4 ମାନେ ଥାଇରକ୍ସିନ୍। ଏଇଟା ବହୁତ ଇମ୍ପୋର୍ଟାଣ୍ଟ ହରମୋନ୍, ଆଉ ଏଇ ଦୁଇଟା ହରମୋନ୍ କଣ୍ଟ୍ରୋଲ ହୋଇଥାନ୍ତି TSH ହରମୋନ୍ ଦ୍ୱାରା, ଯେଉଁଟାକି ମସ୍ତିଷ୍କରୁ ପିଟ୍ୟୁଟାରୀ ଗ୍ରନ୍ଥିରୁ ତିଆରି ହୋଇଥାଏ। ଏହି ଥାଇରଏଡ଼ ହରମୋନ୍ ଦେହର ପ୍ରତ୍ୟେକ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ, ଛୋଟରୁ ଛୋଟ ଆରମ୍ଭ କରିକି ସବୁ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ ନିର୍ଭର କରନ୍ତି ଥାଇରଏଡ଼ ଉପରେ ତାଙ୍କ ପ୍ରପର୍ ଫଙ୍କସନିଂ ପାଇଁ। ତେଣୁ ଥାଇରଏଡ଼ର କୌଣସି ପ୍ରକାର ଅସୁବିଧା ହୁଏ, ହୁଏତ ହାଇପୋଥାଇରଏଡ଼ କିମ୍ବା ହାଇପର ଥାଇରଏଡ଼, ଚାନ୍ସେସ୍ ଅଛି ଯେ ବଡିର ସବୁ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ ଆଫେକ୍ଟେଡ୍ ହେବା ପାଇଁ। ବିଶେଷତଃ ଥାଇରଏଡ଼ ରୋଗ ତିନି ପ୍ରକାରର ଆମେ ଡିଭାଇଡ୍ କରିପାରିବା। ଗୋଟେ ହେଲା ହାଇପୋଥାଇରଏଡ଼, ମାନେ ଦରକାରଠୁ କମ୍ ଥାଇରଏଡ଼ ତିଆରି ହେବ। ହାଇପର ଥାଇରଏଡ଼ ମାନେ ଦରକାରଠୁ ଅଧିକ ହରମୋନ୍ ତିଆରି ହେବ, କିମ୍ବା ଗଏଟର ଯେଉଁଟା କୁହନ୍ତି, ଯେଉଁଟାର ଥାଇରଏଡ଼ର ସାଇଜ୍ ବଢ଼ିବ। ତ ହାଇପୋଥାଇରଏଡ଼, ଯେଉଁଟାକି ଦରକାରଠୁ କମ୍ ଥାଇରଏଡ଼ ସିକ୍ରେଟ୍ ହୁଏ, ତା'ର ସିମ୍ପଟମ୍ସ କ'ଣ? ଆପଣଙ୍କର ଯଦି ଓଜନ ବଢ଼ୁଛି, ଦେହ ହାତ ଫୁଲୁଛି, ଦେହ ହାତ ବଥା ହେଉଛି, ଚୁଟି ଝଡ଼ୁଛି, କିମ୍ବା ଗଳାର ଗଏଟର ହେଲାଣି, ତେବେ ଆପଣଙ୍କର ଥାଇରଏଡ଼ ଅସୁବିଧା ଥାଇପାରେ। ଯେଉଁମାନେ ମହିଳା, ସେମାନଙ୍କର ଅନ୍ୟ ଅସୁବିଧା ଯେପରିକି ଋତୁସ୍ରାବର ଅସୁବିଧା, ପିଲାଛୁଆ ନ ରହିବା, ପିଲାଛୁଆ ରହିଲେ ବି ବାରମ୍ବାର ନଷ୍ଟ ହେବା, ଏସବୁ ହାଇପୋଥାଇରଏଡ଼ର ଲକ୍ଷଣ। ଛୁଆମାନଙ୍କର ସ୍ମରଣ ଶକ୍ତି କମିଯିବା, ଠିକ୍ସେ ତାଙ୍କର ଗ୍ରୋଥ୍ ନ ହେବା, ଶାରୀରିକ ମାନସିକ ଗ୍ରୋଥ୍ ନ ହେବା, ଠିକ୍ ଟାଇମ୍ରେ ପ୍ୟୁବର୍ଟି ନ ହେବା, ଏଇଟା ଛୁଆମାନଙ୍କର ହାଇପୋଥାଇରଏଡ଼ର ଲକ୍ଷଣ। ଏମିତିଆ କେସ୍ରେ ଆମେ ଗୋଟେ FT3, FT4 ଏନ୍ TSH ଟେଷ୍ଟ କରିଥାଉ। ଏଥିରେ TSH ଅଧିକ ଆଉ FT3, FT4 କମ୍ ଆସେ। ୟାର ଟ୍ରିଟମେଣ୍ଟରେ ବହୁତ ସିମ୍ପଲ୍, ଗୋଟେ ଥାଇରଏଡ଼ ମେଡିସିନ୍ ଦିଆଯାଏ, ଥାଇରକ୍ସିନ୍, ଆଉ ସେଇଟା ଖାଇଲା ପରେ ପ୍ରତି 6 ସପ୍ତାହରୁ 8 ସପ୍ତାହ ଆପଣଙ୍କୁ ଟେଷ୍ଟ କରିବାକୁ ପଡ଼େ, ଯେବେ ଯାଏ ଥାଇରଏଡ଼ ନର୍ମାଲ୍ ନ ହୋଇଛି। ନର୍ମାଲ୍ ହୋଇସାରିଲା ପରେ 3-6 ମାସକୁ ଥରେ ଥରେ ଥାଇରଏଡ଼ ଟେଷ୍ଟ କରିବାକୁ ପଡ଼େ। ହାଇପର ଥାଇରଏଡ଼ କ'ଣ? ଏଇଟା ହେଉଛି ଦରକାରଠୁ ଅଧିକ ହାଇପର ଥାଇରଏଡ଼ ହରମୋନ୍ ଝରିବା। ଏଥିର ସିମ୍ପଟମ୍ସ କ'ଣ? ଆପଣଙ୍କର ଭୋକ ଅଧିକ ହେବା, ଭୋକ ଅଧିକ ହେବା ସତ୍ତ୍ୱେ ଆପଣଙ୍କର ଓଜନ କମିବା, ଦେହ ହାତ ଥରିବା, ଛାତି ଧଡ଼ଧଡ଼ ହେବା, କିଛି କେସେସ୍ରେ ଆଖି ବାହାରକୁ ଆସିଯିବା, ଏସବୁ ହେଉଛି ହାଇପର ଥାଇରଏଡ଼ର ଲକ୍ଷଣ। ଏପରି କେସ୍ରେ ବି ଆପଣଙ୍କର ଥାଇରଏଡ଼ର ଟେଷ୍ଟ କରାଯାଏ FT3, FT4, TSH, ଯେଉଁଥିରେ TSH ଲୋ ଥାଏ, FT3, FT4 ଅଧିକା ଥାଏ। ଏଇଟା ଟିକିଏ କମ୍ପ୍ଲେକ୍ସ ଟ୍ରିଟମେଣ୍ଟ ୟାର ହାଇପୋଥାଇରଏଡ଼ ଅପେକ୍ଷା। ଏଥିପାଇଁ କାରଣ ଜାଣିବା ପାଇଁ ବେଳେବେଳେ ଇମ୍ୟୁନ୍ ଏକ୍ସାମିନେସନ୍ କରିବାକୁ ପଡ଼େ, ବେଳେବେଳେ ଥାଇରଏଡ଼ ସ୍କାନ୍ ବି କରିବାକୁ ପଡ଼ିପାରେ। ଟ୍ରିଟମେଣ୍ଟରେ ୟା ପାଇଁ ଗୋଟେ ମେଡିସିନ୍ ଦିଆଯାଏ, ଏଇଟା ବି ଆପଣଙ୍କୁ କଣ୍ଟିନ୍ୟୁଅସ୍ଲି କିଛି ଦିନ ଖାଇବାକୁ ପଡ଼ିପାରେ, ଆଉ ସେଇଟା 4-6 ୱିକ୍ଲି ଆପଣଙ୍କର ପୁଣି ଟେଷ୍ଟ କରାଯାଏ ଥାଇରଏଡ଼ ନର୍ମାଲ୍ ହୋଇଛି କି ହୋଇନାହିଁ ବୋଲି। ବେଳେବେଳେ ଏଇ ଆଣ୍ଟିଥାଇରଏଡ଼ ମେଡିସିନ୍ର ବହୁତ ସାଇଡ୍ ଇଫେକ୍ଟ ଥାଏ, ସେପରି କଣ୍ଡିସନ୍ରେ ଆପଣଙ୍କର ଅନ୍ୟ ଥେରାପି ଯେମିତି ସର୍ଜରୀ କିମ୍ବା ଆବ୍ଲେସନ୍ ଦରକାର ପଡ଼ିପାରେ। ତୃତୀୟ କାରଣ ହେଉଛି ଗଏଟର। ଗଏଟରର କାରଣ ମଲ୍ଟିପଲ୍ ହୋଇପାରେ। ଆଜିକାଲି ଇମ୍ୟୁନ୍ ସିଷ୍ଟମ୍ର ଡିରେଞ୍ଜମେଣ୍ଟ, ସେଇଟା ହେଉଛି ମେନ୍ କାରଣ। ତା ଛଡ଼ା ଆୟୋଡିନ୍ ଡେଫିସିଏନ୍ସିରେ ବି ଆପଣଙ୍କର ଗଏଟର ହୋଇପାରେ। ଜେନେଟିକ୍ କିଛି ପ୍ରୋବ୍ଲେମ୍ ଥିଲେ ବି ଗଏଟର ହୋଇପାରେ। ମେନ୍ କାରଣ ଗଏଟରର ହେଲା କି ଏଥିରେ 1-2% ଚାନ୍ସେସ୍ ଥାଏ କି ଏଇଟା କର୍କଟ ରୋଗ ହୋଇପାରେ। ସେଥିପାଇଁ କୌଣସି ବି ଗଏଟର ହେଲେ ଆମେ ପ୍ରଥମେ ଥାଇରଏଡ଼ର ଟେଷ୍ଟ ପଠାଇଥାଉ, ତାପରେ ଗୋଟେ ଅଲ୍ଟ୍ରାସାଉଣ୍ଡ କରିଥାଉ। ଅଲ୍ଟ୍ରାସାଉଣ୍ଡର କିଛି ଦେଖିକରି ଆମେ କହିଥାନ୍ତୁ FNSC, ୱିଚ୍ ଇଜ୍ ଫାଇନ୍ ନିଡ଼ିଲ୍ ଆସ୍ପିରେସନ୍ ସାଇଟୋଲୋଜି, ଯେଉଁଟାକି ଛୁଞ୍ଚି ପରୀକ୍ଷା, ସେଇଟା ହେବ କି ହେବ ନାହିଁ ଆମେ ଡିସାଇଡ଼ କରିଥାଉ। ଯଦି ଥାଇରଏଡ଼ର କ୍ୟାନ୍ସର ବାହାରିଲା, ତାହେଲେ ତା'ର ମେନ୍ ଟ୍ରିଟମେଣ୍ଟ ହେଉଛି ସର୍ଜରୀ।
1: ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസ് നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
2: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോ തൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല. ഒരു 95% ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
1: ഡോക്ടർ കോൾ. ഹലോ ഹലോ
3: ഹലോ
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ.
2: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്.
2: ആ പറഞ്ഞോളൂ.
3: അതില് ഇതാണ് കൊടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: ഹോർമോൺസ് ടി ത്രീന് 1.3 mg.
2: ഓക്കെ.
3: ടി ഫോറിന് 6.1 UG/L.
2: ഓക്കെ.
3: ടി എസ് എച്ച് 4.9 ULU/ml. ഇതാണ്
2: കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
1: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം?
2: ഹൈപ്പോ തൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോ തൈറോയിഡിസം, എനിക്കും ഹൈപ്പോ തൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോ തൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസ് പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ
4: ഹലോ
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സ്റ്റീന.
1: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
1: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
4: കുറച്ച് വെച്ചിരിക്കാം.
1: ഇനി ഡോക്ടറോട് സംസാരിച്ചോളൂ.
4: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
2: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോ തൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞാച്ച ഇപ്പം ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൻ്റെ
2: നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് വരിക എന്നില്ല. പല ലക്ഷണങ്ങളും വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
1: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
2: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്ന ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
1: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
2: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ടത് വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
5: ഹലോ,
1: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
5: ഹലോ,
2: പറയൂ, പറയൂ, കേൾക്കാം.
5: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
2: ഓക്കെ.
5: തൊണ്ട മുഴയായിട്ടാണ്, ടിഎസ്എച്ച് ഒക്കെ നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
2: ഓക്കെ.
5: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
2: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമലാണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്. തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാമായിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്.

0: മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷെ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ വൺ, ഒന്ന്. നമ്പർ രണ്ട്, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനും ഇല്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസറാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ മറ്റു പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ് അൾട്രാസൗണ്ട്, വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
1: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ, പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച്, ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ
2: ലൈവ് സ്ട്രീമിംഗ് ആൻഡ് ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോം ഫോർ ഡോക്ടേഴ്സ് ടു റീച്ച്, കണക്ട്, എൻഗേജ് ആൻഡ് എഡ്യൂക്കേറ്റ് പേഷ്യന്റ്സ് ആൻഡ് ഹൈ റിസ്ക് സിറ്റിസൻസ് ഓൺ എവിഡൻസ് ബേസ്ഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, thus enhancing health literacy and improve health outcomes.
3: Hello everyone, I'm Dr. Surajit Kumar Patra, Director and Consultant Diabetologist, Dr. Surajit Patra's Diabetes Clinic, Bhubaneswar. Today, this series, we are going to discuss an important topic. This is called CGMS, Continuous Glucose Monitoring System. আপনার জানিবে যে মানে জনক ডায়াবেটিস হল আমি কমিটি চেক করা মানে ফাস্টিং ব্লড সুগার, পোস্ট প্রান্ডেল ব্লড সুগার, HbA1c, HbA1c লাস্ট 2-3 মাস এভরেজ ব্লড সুগার বিষয়ে কইতায়। তারপরে এবার আউরি নয়া জিনিস বি আসিলা নি, এগু কহন্তি CGMS, কন্টিনিউয়াস গ্লুকোজ মনিটরিং সিস্টম, CGMS। যেমতি আর সিম্পল ল্যাঙ্গুয়েজ রে বুঝিবা পাই আমি 24 ঘন্টারে 1440 মিনিট হয়ে হেলা। তো ফাস্টিং পিপি যে টেস্ট করা যায় সেটা গোটে মিনিটে ফাস্টিং ব্লড সুগার এমতি সকাল 7টার মনে কর 200 লা খাই সারি কি 2 ঘন্টা পরে 240 হল, তো সেটা 2 মিনিটর ভ্যালু। গোটে মিনিটে ফাস্টিং ব্লড সুগার গোটে মিনিটে লা, পোস্ট প্রান্ডেল আউ গোটে মিনিট, তো গোটে দিন ভিতরে যে 1440 মিনিট হয়ে বাকি 1438 মিনিটে কেতে ব্লড সুগার রয়ে সেটা ফাস্টিং পিপি রু জনা পড়ে না। আর যদি আমি HbA1c করিবা সেটা লাস্ট 3 মাস বা 2-3 মাস এভরেজ ব্লড সুগার কয়ে কেতে রহুছি। বাকি আমার যে গ্লাইসেমিক ভেরিয়েবিলিটি, এবে যে সবুতর ইম্পর্টেন্ট জিনিস হল গ্লাইসেমিক ভেরিয়েবিলিটি, আপনার গোটে দিন ভিতরে 1440 মিনিট অছি গোটে দিন ভিতরে সেই ভিতরে কেতে ব্লড সুগার উপরকু তলকু হউচি বা ফ্লাকচুয়েশন কেমতি হউচি, যে ভেরিয়েশন হউচি তাকো কোয়া যায় গ্লাইসেমিক ভেরিয়েবিলিটি। এইটা সবুতর ইম্পর্টেন্ট জিনিসটা। আর গোটে হল টাইম ইন রেঞ্জ, 24 ঘন্টা ভিতরু বা 1440 মিনিট ভিতরু কেতে টাইম আপনার ব্লড সুগার কন্ট্রোল মানে রেঞ্জে রয়েছে। রেঞ্জ হল 70-180 মিলিগ্রাম পর ডেসিলিটর। তো CGMS হল কন্টিনিউয়াস গ্লুকোজ মনিটরিং সিস্টম, যে 1440 মিনিট টাইম অছি 24 ঘন্টার পুরা 1440 মিনিটর ভ্যালু আমাকে জনা পড়ব গ্লুকোজ কেতে কেতে রয়েছে আপনার ব্লড সুগার।

0: So we have a simple formula like A for A1C below 6.5, B for blood pressure, C for cholesterol, which is LDL cholesterol below 70, D for diet, appropriate diet practices which are culturally sensitive and adaptable. Because remember, in a lot of these countries there is fasting and feasting. For example, Dr. Hamdi from Jocelyn presented the IDF algorithm for Ramadan, which is just going to come up, which is a feasting. Remember, all sects, whether it's the Jews, whether it's the Hindus, whether it's the Muslims, whether it is the even the Catholics, have the Lent. So they all have some amount of fast, and these fasts are followed by feasts. And when a diabetic does fasting, then sometimes it could be deleterious because you can have very low sugars or very high sugars. And therefore, it's important to appropriate and have recommendations for fasting and feasting behavior and ensure that we adapt local customs, local cultural inputs into the day-to-day management of diabetes so that we can get better outcomes. And of course, ease for exercise. For example, we are weak in muscles. So we need to do 60 minutes of exercise every day, including muscle strengthening exercises, compared to our Caucasian counterparts who can just do a jog or a run, and for 30 minutes, 3 times a week, that's good enough. So personalized diabetes care is a holistic approach, keeping patient at the center of the universe. And that is really the DNA of this whole transcultural matrix, ensuring that we are able to adhere. Because the biggest challenge with people is when you tell them to do something or don't do something, they usually rebel. And they, because they rebel, we want to ensure that we make them appropriate, take into account their culture, take into account their local customs, and ensure that they do the right thing so that they get a better outcome. So there are a lot of new treatments which are coming up in diabetes. For example, we know SGLT2 inhibitors have arrived. We know we are looking at molecular mimics which will improve the insulin signaling pathway. And many nutrients modulate that. So obviously we are having that. We have not closed the loop on the artificial pancreas, but we are almost there. We have better use of ensuring digital technology and using big data for meaningful decision making with patients. So obviously we are developing tools, whether they are digital, whether they are pharmaceutical, so that we can close the loop so that the patients can get better control of their diabetes. The whole current philosophy of diabetes management is that patients should live happily with diabetes. They should smile, they should not be depressed, and they should be confident that they can handle the disease better. And therefore, we have better and better tools. We are still in the search for the oral insulin. It's still elusive for the type 1 diabetic patients. But the artificial pancreas loop is almost closed, and I'm sure in a couple of years we will have good hope for type 1 diabetics. As far as type 2 diabetes is concerned and obesity is concerned, we have better and better molecular targets which we can address. And I'm sure we don't have a quick fix pill, but we will be able to get there.
1: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധനകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
2: ഇത് രണ്ട് ടെസ്റ്റുകളുണ്ട് തന്നെ നമുക്ക്
1: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
2: ഡോക്ടർ കോള്. ഹലോ ഹലോ
3: ഹലോ
2: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ആ
2: ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ.
1: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്.
1: ആ പറഞ്ഞോളൂ.
3: അതില്
2: T3, T4, TSH
3: എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
1: ഓക്കെ.
3: ഹോർമോൺസ് T3 1.3 mg,
1: ഓക്കെ.
3: T4 6.1 UG.
1: ഓക്കെ.
3: ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
1: ഓക്കെ, ആ എന്താ സംശയം, എന്താണ് അതില്?
3: ഇതിന് ടി എസ് എച്ച് കൂടുതലാണോ?
1: ടി എസ് എച്ച് കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 μI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും.
3: നോർമലായിട്ട്
1: അത് മതി.
2: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
1: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിന്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസിൽ പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
2: ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സ്റ്റീന.
2: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തു നിന്ന് വിളിക്കാണ്.
2: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
4: കുറച്ച് വെച്ചിരിക്കേ.
2: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
4: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
1: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
2: ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം, ഹൈപ്പർതൈറോയിഡിസം
1: നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർതൈറോയിഡിസം. ഹൈപ്പർതൈറോയിഡിസിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർതൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടൊരു ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർതൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം 5-6 പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
2: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാരീതികളും എന്തൊക്കെയാണ്?
1: ചികിത്സാരീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
2: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
1: ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ട വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡ്സിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡ്സിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
2: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
5: ഹലോ,
2: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
5: ഹലോ,
1: പറയൂ പറയൂ, കേൾക്കാം.
5: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
1: ഓക്കെ.
5: തൊണ്ട മുഴയായിട്ടാണ്, നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ്
1: കാണുന്നത്.
5: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
1: ഈ തൈറോയിഡിന്റെ മുഴയായിട്ട് നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
2: ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
1: തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനുമല്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. 3 കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസറാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസറാകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റു പരിശോധനകളും ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
2: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സ് കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ.
6: फैमिली के बारे में, डायबिटीज बेसिकली हम लोग दो तरह का होता है, टाइप 1 डायबिटीज और टाइप 2 डायबिटीज. टाइप 1 डायबिटीज वो होता है जिसमें कि जन्म से बच्चे में बीटा सेल से इंसुलिन की मात्रा इतनी नहीं निकल रही होती है कि वो शुगर को कंट्रोल कर पाए, और ये मुख्य रूप से एक ऑटो इम्यून डिसऑर्डर के रूप में होता है कि बीटा सेल को शरीर अपना एक अगेंस्ट काम करने लगता है और बीटा सेल को खुद खाने लगता है, जिसके कारण बीटा सेल धीरे धीरे खत्म होने लगता है और इंसुलिन की मात्रा बढ़ने धीरे धीरे कम हो जाती है, और जिसके कारण शुगर में ब्लड शुगर बढ़ जाता है खून में और टाइप 1 डायबिटीज होता है. ये बेसिकली बच्चों में या 20 साल से पहले ही पता चल जाता है. टाइप 2 डायबिटीज जो हमारे देश में सबसे ज्यादा होता है वो 8 अलग अलग कारणों से होता है. मुख्य रूप से ये इंसुलिन रेजिस्टेंस होता है. इंसुलिन रेजिस्टेंस को ऐसे समझा जाए कि इंसुलिन शरीर बना रहा है लेकिन वो पूरी तरह से काम नहीं कर पाता है, उसके अगेंस्ट कुछ काम होता है जो कि उसको काम नहीं करने देता है, और ये हमारे देश में मुख्य रूप से टाइप 2 डायबिटीज का कारण है.

0: So we have a simple formula like A for A1C below 6.5, B for blood pressure, C for cholesterol, which is LDL cholesterol below 70, D for diet, appropriate diet practices which are culturally sensitive and adaptable. Because remember, in a lot of these countries there is fasting and feasting. For example, Dr. Hamdi from Jocelyn presented the IDF algorithm for Ramadan, which is just going to come up, which is a feasting. Remember, all sects, whether it's the Jews, whether it's the Hindus, whether it's the Muslims, whether it is the even the Catholics, have the Lent. So they all have some amount of fast, and these fasts are followed by feasts. And when a diabetic does fasting, then sometimes it could be deleterious, because you can have very low sugars or very high sugars. And therefore it's important to appropriate and have recommendations for fasting and feasting behavior, and ensure that we adapt local customs, local cultural inputs into the day-to-day management of diabetes, so that we can get better outcomes. And of course, ease for exercise. For example, we are weak in muscles, so we need to do 60 minutes of exercise every day, including muscle strengthening exercises, compared to our Caucasian counterparts who can just do a jog or a run, and for 30 minutes, three times a week, that's good enough. So personalized diabetes care is a holistic approach, keeping patient at the center of the universe. And that is really the DNA of this whole transcultural matrix, ensuring that we are able to adhere. Because the biggest challenge with people is when you tell them to do something or don't do something, they usually rebel. And they, because they rebel, we want to ensure that we make them appropriate, take into account their culture, take into account their local customs, and ensure that they do the right thing so that they get a better outcome. So there are a lot of new treatments which are coming up in diabetes. For example, we know SGLT2 inhibitors have arrived. We know we are looking at molecular mimics which will improve the insulin signaling pathway. And many nutrients modulate that. So obviously we are having that. We have not closed the loop on the artificial pancreas, but we are almost there. We have better use of ensuring digital technology and using big data for meaningful decision making with patients. So obviously we are developing tools, whether they are digital, whether they are pharmaceutical, so that we can close the loop so that the patients can get better control of their diabetes. The whole current philosophy of diabetes management is that the patient should live happily with diabetes. They should smile, they should not be depressed, and they should be confident that they can handle the disease better. And therefore, we have better and better tools. We are still in the search for the oral insulin. It's still elusive for the type 1 diabetic patients. But the artificial pancreas loop is almost closed, and I'm sure in a couple of years we will have good hope for type 1 diabetics. As far as type 2 diabetes is concerned and obesity is concerned, we have better and better molecular targets which we can address, and I'm sure we don't have a quick fix still, but we will be able to get there.
1: Namaskaram, I'm Dr. Raj Mohan, endocrinologist and diabetologist, KIMS Health Trivandrum and KIMS Medical Center, Manakkad. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും എൻ്റെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിൽ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് 30-45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10-15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UK ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസാണ്. ഇപ്പൊ പ്രമേഹ യങ് ആയിട്ടുള്ള ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതൊക്കെ അവർക്കൊരു ഇതൊരു നല്ല ന്യൂസ് ആണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പൊ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ 14th November എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേയം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറെ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDF വെബ്സൈറ്റ് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യനെ കണ്ടിട്ട് അതിന് തക്കണമുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക. കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തെ ഒരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെ അല്ല. ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും ഇപ്പൊ ക്യൂർ ചെയ്യാൻ പോലും ഇപ്പൊ പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട് ഒരു നോളജ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
2: വെൽക്കം ടു റേഡിയോ ഫോർ പബ്ലിക് ഹെൽത്ത്, എ 24/7 ലൈവ് സ്ട്രീമിംഗ് ആൻഡ് ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോം ഫോർ ഡോക്ടേഴ്സ് ടു റീച്ച്, കണക്ട്, എൻഗേജ് ആൻഡ് എഡ്യൂക്കേറ്റ് പേഷ്യന്റ്സ് ആൻഡ് ഹൈ റിസ്ക് സിറ്റിസൻസ് ഓൺ എവിഡൻസ് ബേസ്ഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, thus enhancing health literacy and improve health outcomes.
3: Hello everyone, I'm Dr. Surajit Kumar Patra, director and consultant diabetologist, Dr. Surajit Patra's diabetes clinic, Bhubaneswar. Today, ee series re ame gote important topic re discuss kariba. Eta hela CGMS, continuous glucose monitoring system. ଆପଣମାନେ ଜାଣିଥିବେ ଯେ ମାନେ ଜଣଙ୍କର ଯଦି ଡାଇବେଟିସ୍ ହେଲା ଆମେ କେମିତି ଚେକ୍ କରିବା, ମାନେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼ ସୁଗର, ପୋଷ୍ଟପ୍ରାଣ୍ଡିଆଲ ବ୍ଲଡ଼ ସୁଗର, HbA1c ଲାଷ୍ଟ 2-3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ଼ ସୁଗର ବିଷୟରେ କହିଥାଏ. ତାପରେ ଏବେ ଆହୁରି ନୂଆ ଜିନିଷ ବି ଆସିଲାଣି, ଏହାକୁ କହନ୍ତି CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, CGMS. ଯେମିତି ଏହାର ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ବୁଝିବା ପାଇଁ ଆମେ 24 ଘଣ୍ଟାରେ 1440 ମିନିଟ୍ ହୁଏ, ହେଲା? ତ ଫାଷ୍ଟିଂ ପିପି ଯେଉଁ ଟେଷ୍ଟ କରାଯାଏ ସେଇଟା ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼ ସୁଗର ଏମିତି ସକାଳ 7ଟାରେ ମନେକର 200 ଥିଲା, ଖାଇସାରିକି 2 ଘଣ୍ଟା ପରେ 240 ହେଲା, ତ ସେଇଟା 2 ମିନିଟ୍ର ଭାଲ୍ୟୁ. ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼ ସୁଗର ଗୋଟେ ମିନିଟ୍ରେ ଥିଲା, ପୋଷ୍ଟ ପ୍ରାଣ୍ଡିଆଲ ଆଉ ଗୋଟେ ମିନିଟ୍. ତ ଗୋଟେ ଦିନ ଭିତରେ ଯେଉଁ 1440 ମିନିଟ୍ ହୁଏ, ବାକି 1438 ମିନିଟ୍ରେ କେତେ ବ୍ଲଡ଼ ସୁଗର ରହେ ସେଇଟା ଫାଷ୍ଟିଂ ପିପିରୁ ଜଣାପଡ଼େ ନାହିଁ. ଆଉ ଯଦି ଆମେ HbA1c କରିବା ସେଇଟା ଲାଷ୍ଟ 3 ମାସର ବା 2-3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ଼ ସୁଗର କହେ କେତେ ରହୁଛି. ବାକି ଆମର ଯେଉଁ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଏବେ ଯେଉଁ ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଆପଣଙ୍କର ଗୋଟେ ଦିନ ଭିତରେ 1440 ମିନିଟ୍ ଅଛି ଗୋଟେ ଦିନ ଭିତରେ, ସେଇ ଭିତରେ କେତେ ବ୍ଲଡ଼ ସୁଗର ଉପରକୁ ତଳକୁ ହେଉଛି ବା ଫ୍ଲକ୍ଚୁଏସନ୍ କେମିତି ହେଉଛି, ଯେଉଁ ଭେରିଏସନ୍ ହେଉଛି ତାକୁ କୁହାଯାଏ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି. ଏଇଟା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷଟା. ଆଉ ଗୋଟେ ହେଲା ଯେଉଁ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ଟାଇମ୍ ଆପଣଙ୍କର ବ୍ଲଡ଼ ସୁଗର କଣ୍ଟ୍ରୋଲରେ ମାନେ ରେଞ୍ଜରେ ରହୁଛି. ରେଞ୍ଜ ହେଲା 70-180 mg/dL. ତ CGMS ହେଲା କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, ଯେଉଁ 1440 ମିନିଟ୍ ଟାଇମ୍ ଅଛି 24 ଘଣ୍ଟାରେ, ପୁରା 1440 ମିନିଟ୍ର ଭାଲ୍ୟୁ ଆମକୁ ଜଣାପଡ଼ିବ ଗ୍ଲୁକୋଜ୍ କେତେ କେତେ ରହୁଛି, ଆପଣଙ୍କର ବ୍ଲଡ଼ ଗ୍ଲୁକୋଜ୍ କେତେ ରହୁଛି. ତ ଏହାକୁ କୁହାଯାଏ CGMS କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍। ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ଏଇଟା ହେଲା ଆପଣଙ୍କର ଯେମିତି ଲାଇଭ୍ ଟେଲିକାଷ୍ଟ, ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଲାଇଭ୍ ଟେଲିକାଷ୍ଟ। ତ ଏଇଟା ହେଲା ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଦ ବେଷ୍ଟ ମନିଟରିଂ ପାରାମିଟର ହେଲା। ତ ଏଠି ଆମ ଯେଉଁ ଟ୍ରାଇସେପ୍ ମସଲ ଅଛି, ଏଠି ଗୋଟେ ସେନ୍ସର ଟାଇପ୍ର ଲାଗେ, ସେଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଲାଗିକି ରହିବ। ଆପଣ ସେଇଟା ଲଗେଇକି ସବୁ ଜିନିଷ କରିପାରିବେ, ଗାଧେଇ ପାରିବେ, ସମୁଦ୍ରରେ ଗାଧେଇ ପାରିବେ, ସୁଇମିଂ ପୁଲ୍ରେ ଗାଧେଇ ପାରିବେ, ସବୁ କରିପାରିବେ। ସେଇଟା କଣ୍ଟିନ୍ୟୁଅସ୍ଲି ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଚେକ୍ କରୁଛି, ସେଟାକୁ ସେଟାକୁ କୁହାଯାଏ ଇଣ୍ଟରଷ୍ଟିସିଆଲ୍ ଫ୍ଲୁଇଡ୍ ଗ୍ଲୁକୋଜ୍, ଆପଣଙ୍କ ଚେକ୍ କରୁଛି ସେ। ଆଉ ଗୋଟେ ରିଡର୍ ଥାଏ, ସେ ରିଡର୍ ଯେ ପାଖକୁ ନେଲେ ସ୍କାନ୍ କରିଦିଏ ଆପଣଙ୍କର ସୁଗର କେତେ ରହୁଛି। ଆପଣ ମୋବାଇଲ୍ରେ ଦେଖିପାରିବେ, ଲ୍ୟାପଟପ୍ରେ ଦେଖିପାରିବେ, ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଦେଖିପାରିବେ। ଏବେ ଆପଣ ଡିନର୍ କରିବାର ଆରମ୍ଭ କଲେ, ଡିନର୍ କରିବା ଆଗରୁ ଆପଣ ସ୍କାନ୍ କରିକି ଦେଖିପାରିବେ କେତେ ରହୁଛି। ତ 24 ଆୱାର୍ ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଟାଇପ୍ର ଜିନିଷ ସେଇଟା, ତାକୁ କୁହାଯାଏ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍। ଏଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ରହେ, 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କ ଗୋଟେ ରିପୋର୍ଟ ଆସିଯିବ। ସେଇଥିରେ 2ଟା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଗୋଟେ ହେଲା TIR ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, ସେଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମାନେ 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ସମୟ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର 70 ରୁ 180 ମିଲିଗ୍ରାମ ଭିତରେ ରହୁଛି। ଯଦି 70 ରୁ 100 ମିଲିଗ୍ରାମ ଭିତରେ ଆପଣଙ୍କର 24 ଘଣ୍ଟା 1440 ମିନିଟ୍ ରହିଲା, ତ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%, ସେଇଟା ସବୁଥିରୁ ବେଷ୍ଟ ସିଚୁଏସନ୍, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%। ତ ମିନିମମ୍ ଅପ୍ଟିମମ୍ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମୋର ଦେନ୍ 70% ଯଦି ରହିଲା, ଆମେ ତାକୁ ଅପ୍ଟିମମ୍ ବୋଲି କହୁ ତାକୁ। ଆଉ ଗୋଟେ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ମାନେ କେତେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ସେଇଟା ବି ଆମ CGMSରୁ ଜଣାପଡ଼େ। ତ ଏଇ 2ଟା ପାରାମିଟର ବହୁତ ଇମ୍ପୋର୍ଟାଣ୍ଟ, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ଆଣ୍ଡ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇ 2ଟା ଆମ CGMS ବା ତାକୁ AGP ବି କୁହାଯାଏ, ଆମ୍ବୁଲେଟରି ଗ୍ଲୁକୋଜ୍ ପ୍ରୋଫାଇଲ୍। ଏଇଥିରେ ଏଷ୍ଟିମେଟେଡ୍ HbA1c ବି ଆସିଯାଏ ସେଇ ରିପୋର୍ଟରେ। ତ ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଏଇଟା ସବୁଠାରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଆମକୁ ଖାଲି 2 ମିନିଟ୍ର ଭାଲ୍ୟୁ ଜାଣିକି, 1438 ମିନିଟ୍ର ଭାଲ୍ୟୁ ନ ଜାଣିକି ତାର ଟ୍ରିଟମେଣ୍ଟ କରିବା ସେଇଟା ଭଲ ନା 1440 ମିନିଟ୍ ବା 24 ଘଣ୍ଟା ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ବ୍ଲଡ୍ ସୁଗର ଦେଖିପାରିବା ସେଇଟା ଭଲ। ଏଇ ବିଷୟରେ ମାନେ ଏଇ ପଏଣ୍ଟ ହେଲା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ କି CGMS ଏବେ ହେଲା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଆଉ ଗୋଟେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଲାଇନ୍ସ ଅଛି ଯେ HbA1c ଇଜ୍ ଦ ଓଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ, CGMS ଇଜ୍ ଦ ଗୋଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ। ସୋ ଏଇଟା ମନେ ରଖିବେ। ତ HbA1c କରିବା କଥା, ସେଇଟା ବେଟର ଦେନ୍ ଫାଷ୍ଟିଂ ଏଣ୍ଡ PP, ବଟ୍ CGMS ଏଇଟା ହେଲା ନୂଆ କନ୍ସେପ୍ଟ, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍। ଇଜ୍ ଇଟ୍ ବେଟର ଦେନ୍ HbA1c, ଇଜ୍ ଇଟ୍ ବେଟର ଦେନ୍ ଫାଷ୍ଟିଂ PP? ୱେଲ୍, ଡିପେଣ୍ଡିଂ ଅନ୍ କେସ୍ ଟୁ କେସ୍ ବେସିସ୍। ତ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟରେ ଇଣ୍ଡିଭିଜୁଆଲାଇଜେସନ୍ ଇଜ୍ ଦ କି। ସବୁ ଡାଇବେଟିସ୍ ପର୍ସନ୍ ମାନେ ଅଲଗା, ସମସ୍ତଙ୍କ ସିଚୁଏସନ୍ ଅଲଗା, ସମସ୍ତଙ୍କ ମନିଟରିଂ ଅଲଗା। ତ ଏଇଟା Type 1ରେ ସମସ୍ତଙ୍କୁ ଆମେ CGMS କରିପାରିବା, Type 2ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍, Type 2 ଡାଇବେଟିସ୍ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍ରେ ଯଦି ବ୍ଲଡ୍ ସୁଗର ବହୁତ ଫ୍ଲକ୍ଚୁଏଟ୍ ହେଉଛି, କେବେ 250 ରହୁଛି, କେବେ 70 ହେଇଯାଉଛି, କେବେ ହାଇପୋଗ୍ଲାସେମିଆ ହେଉଛି, କେବେ ହାଇପର୍ ଗ୍ଲାସେମିଆ ହେଉଛି, ତା ମାନେ ବହୁତ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି। ତ ଏଇଟା ଦିନର କେଉଁ ଟାଇମ୍ରେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି, ଖାଇବା ଆଗରୁ ଖାଇବା ପରେ ଦିନର କେଉଁ ଟାଇମ୍ରେ, ସେଇଟା ଜାଣିବା ପାଇଁ CGMS ସବୁଥିରୁ ବଢ଼ିଆ। ତ CGMS ମାନେ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, ଏଇଟା ଆମେ ୟୁଜ୍ କରିପାରିବା ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ପାଇଁ। ଏଇଟା ୟୁଜ୍ କଲେ ଦେଖାଯାଇଛି ରିସର୍ଚ୍ଚ ଷ୍ଟଡିରୁ ଯେ କମ୍ପ୍ଲିକେସନ୍ସକୁ ପ୍ରିଭେଣ୍ଟ ବି କରାଯାଇପାରିବ। ତ ଆମେ ଜାଣିଲେ ସେଇ ଜିନିଷକୁ ମ୍ୟାନେଜ୍ କରିପାରିବା, ମ୍ୟାନେଜ୍ ଡାଇବେଟିସ୍କୁ ଯଦି କଣ୍ଟ୍ରୋଲ୍ ରଖିବା କମ୍ପ୍ଲିକେସନ୍ସରୁ ପ୍ରିଭେଣ୍ଟ କରିପାରିବା। ତ ଅଲ୍ଟିମେଟ୍ ଗୋଲ୍ ଅଫ୍ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟ ଇଜ୍ ଟୁ ପ୍ରିଭେଣ୍ଟ ଦ କମ୍ପ୍ଲିକେସନ୍ସ ଅଫ୍ ଡାଇବେଟିସ୍। ତ ଡାଇବେଟିସ୍କୁ କଣ୍ଟ୍ରୋଲ୍ରେ ରଖନ୍ତୁ, ସୁସ୍ଥ ରୁହନ୍ତୁ। ଥ୍ୟାଙ୍କ ୟୁ।
4: ଆଇ ଆମ୍ ଡକ୍ଟର ପ୍ରଫୁଲ୍ କୁଲକର୍ଣ୍ଣି। ଆଇ ଆମ୍ ପ୍ରାକ୍ଟିସିଂ କାର୍ଡ଼ିଓଲୋଜିସ୍ ଏଜ୍ ୱେଲ୍ ଏଜ୍ ଡାଇବେଟୋଲୋଜିସ୍ ସିନ୍ସ ଲାଷ୍ଟ 30 ଇୟର୍ସ ଇନ୍ ଯୋଗେଶ୍ୱରୀ ଓନ୍ଲି। ୱେଲ୍ ଆଇ ଆମ୍ କମିଂ ଆକ୍ରସ୍ ଲଡ୍ ଅଫ୍ ଓବିଜ୍ ପେସେଣ୍ଟ ଇନ୍ ମାଇ କ୍ଲିନିକାଲ୍ ପ୍ରାକ୍ଟିସ୍ ଆଣ୍ଡ ଆଇ ହାଭ୍ ରିଅଲାଇଜ୍ ଦି ପ୍ରାଇମରୀ ଥିଙ୍ଗ୍ ୱିଚ୍ ଗୋଜ୍ ରଙ୍ଗ୍ ଇଜ୍ ୟୁଜୁଆଲି ଓଭର୍ ଇଟିଙ୍ଗ ୱିଦାଉଟ୍ ଆୱେର୍ ଅଫ୍ ଦ୍ୟାଟ୍। ସୋ ୱାଟ୍ ଇଜ୍ ଦ ସଲ୍ୟୁସନ୍ ଟୁ ଦ୍ୟାଟ୍? ଇଜ୍ ଟୁ ରିଡ୍ୟୁସ୍ ଦ ୱେଟ୍। ରିଡକ୍ସନ୍ ଅଫ୍ ୱେଟ୍ ଅକର୍ସ ଓନ୍ଲି ପ୍ରାଇମରିଲି ବିକଜ୍ ଅଫ୍ ଦ ଇଟିଙ୍ଗ ଲେସ୍ ଇନ୍ କ୍ୱାଣ୍ଟିଟି ରାଦର୍ ଦେନ୍ ଇଟିଙ୍ଗ ଆଟ୍ ୱାନ୍ ଗୋ ଅର୍ ଇଣ୍ଟରମିଡିଏଣ୍ଟ ଫାଷ୍ଟିଙ୍ଗ। But the whole issue revolves around obesity because it's a chronic, obesity is a chronic disease. Obesity is a chronic disease which occurs to most of the people now because of the overeating of the fast food as well as highly rich carbohydrate as well as fatty food. What is the reversal to it? Reversal is very simple. As you gain weight, the way you gain weight, you have to reverse the whole process. The process is reversed only by eating less, exercising regularly and little high protein diet than the average protein diet. So normally we recommend 50% of the carbs, 25% of the proteins and 25% of the fats, or maybe 30% of the fats. This is how it is. So I think one should be aware if you reduce your weight, if you reduce your control your obesity, probably you will control most of the diseases like diabetes, like heart disease, tendency towards stroke or cancer. So obesity, to control obesity, primarily it is your food habits, your lifestyle, which needs to be changed. And for that, probably this clinic might help you to restore your body weight according to your height. Thank you.
5: People with diabetes can lose their legs. It is often forgotten that people with diabetes can die, can have an increased mortality because they lose their leg. So they lose their leg and they lose their life also. Now, how to prevent it is very easy. You have loss of sensation in the feet and less of blood supply. So don't smoke and wear footwear always. Inside the temple, inside the house, wear footwear and examine your feet every day for cuts, bruises and prevent an injury to the foot. And also wear footwear always inside the home.

0: a very good day on 21st of June, which is celebrated all over the world as a World Yoga Day. This is the gift from India to mankind, and you would realize the importance of yoga not only when you are here, but wherever I have been abroad, whether be it any airport in the United States or in Europe, or even in places you see on the beaches of Tel Aviv, you will find that there are many yoga centers, there are yoga rooms for people, and shows how immensely popular our ancient Indian tradition is spreading. And being a cardiologist, let me tell you, there are immense benefits of yoga on the heart and on the whole body. As per Hatha Yoga, not only it improves the exercise endurance and muscle flexibility, but also it has got positive benefits in reducing the heart rate, it reduces the blood pressure, it would increase the heart rate variability, which is a very risk factor for sudden cardiac death. It has got lot of benefit by increasing the vagal tone, and also helps in reducing anxiety and depression, which is often associated with coronary artery disease. The European Journal of Preventive Cardiology, after a meta-analysis of various trials, has come to the conclusion that it is a useful add-on therapy in cases of coronary artery disease, in stable heart failure, and in cardiac dysarrhythmias. So friends, on this occasion of World Yoga Day on the 21st of June, let us all resolve to make yoga as a part of our existence, and we as doctors should practice it ourselves and also pass on this valuable knowledge to the world, to our patients, for their benefit. And I'm very sure we will go and we would have a lot of publications and papers to support scientifically what is our ancient heritage. But finally, let me tell you one thing. Yoga is an add-on therapy. It is not a replacement. Just because you do yoga and you do pranayams, which will increase your exercise capacity, your pulmonary function test, that does not mean that you have to stop taking your cardiac medicines for heart, for hypertension. It is an add-on therapy and should not replace interventions. Thank you very much. Jai Hind.
1: नमस्कार, मी डॉक्टर श्रीधर अर्चिक. मी ऑर्थोपेडिक सर्जन आहे आणि मुंबईच्या लीलावती आणि हिंदूजा हॉस्पिटलशी संलग्न आहे. आज मी व्हिटॅमिन डी बद्दल तुमच्याशी बोलणार आहे. व्हिटॅमिन डी एक व्हिटॅमिन आहे ज्याच्याबद्दलचे गैरसमज मला वाटतं सर्वात जास्त असतात. लोकांना इतके गैरसमज आहेत की त्यांनी आपली प्रतिकारशक्ती वाढेल म्हणून कोविडमध्ये लोकांनी व्हिटॅमिन डीचा इतका मारा केला की व्हिटॅमिन डी जास्त होऊन त्याचे दुष्परिणाम दाखवणारी लक्षणं घेऊन आमच्याकडे पेशंट यायला लागले. तर अति व्हिटॅमिन डी घेणं हे आरोग्याला हानिकारक असतं हा पहिला संदेश मी देऊ शकतो. व्हिटॅमिन डी आपल्या शरीरात कॅल्शियमचं शोषण करण्यात मदत करतं आणि म्हणून ते आपल्या हाडांच्या स्वास्थ्यासाठी आणि स्नायूंच्या बळकटीसाठी अतिशय गरजेचं असतं. सर्वात महत्त्वाचा गैरसमज म्हणजे लोक म्हणतात मी गोळ्या कशाला खाऊ, अन्नात व्हिटॅमिन डी मिळतंच की. परंतु अन्नातून व्हिटॅमिन डी अतिशय नगण्य स्वरूपात मिळतं. उदाहरणार्थ अंड्यामध्ये व्हिटॅमिन डी असतं, पण एका अंड्यामध्ये 44 युनिट व्हिटॅमिन डी मिळतं, परंतु आपल्याला 600 ते 800 युनिट्सची दिवसाला गरज असते. त्यामुळे आपल्याला व्हिटॅमिन डी गोळीच्या स्वरूपात घेणं बऱ्याच वेळेला भाग पडतं. दुसरा गैरसमज असतो की व्हिटॅमिन डी त्या त्वचेखाली उन्हात तयार होतं, तर गोळी खाण्यापेक्षा मी उन्हात जाऊन बसेन. ही गोष्ट जरी खरी असली की उन्हामध्ये व्हिटॅमिन डी तयार होतं आपल्या चामडीखाली, आपल्या एशियन चामडीमध्ये काही घटक असे असतात की ज्याच्यामुळे व्हिटॅमिन डी तयार करण्याचं प्रमाण अतिशय कमी असतं. दुसरा प्रॉब्लेम म्हणजे आपल्या शहरांमध्ये सध्या प्रदूषण एवढं वाढलं आहे की सूर्यकिरण त्या प्रदूषणामुळे आपल्या चामडीपर्यंत येस्तोरी त्यांची व्हिटॅमिन डी तयार करण्याची क्षमताच गमवून बसतात. आणि सर्वात महत्त्वाचा भाग म्हणजे आपली संस्कृती आता घरबैठी झाली आहे आणि आतमध्ये घरात बसून आपल्याला व्हिटॅमिन डी तयारच करता येत नाही. त्यामुळे सर्वांनी एकदा तरी आपल्या व्हिटॅमिन डीची चाचणी करून लेव्हल किती कमी आहे हे बघून घ्यावं आणि नंतर मात्र तज्ज्ञ डॉक्टरांच्या सल्ल्याखालीच व्हिटॅमिन डी घ्यायला सुरुवात करावी. आता नवीन संशोधन असंही दाखवतं की व्हिटॅमिन डी जर व्यवस्थित असेल तर तुमच्या डायबिटीस कंट्रोल करायलासुद्धा त्याची मदत होते. डायबिटीसमुळे बऱ्याचशा वातांच्या ट्रीटमेंटमध्ये फरक पडतो आणि असंही दिसून यायला लागलंय की व्हिटॅमिन डी ची लेवल चांगली असेल तर काही प्रकारचे कॅन्सर होण्याची शक्यता कमी होते. व्हिटॅमिन डी कॅन्सरवर मात करू शकत नाही, पण तुमची इम्युनिटी किंवा प्रतिकारशक्ती थोडीशी बदलू शकते. आणि सर्वात महत्त्वाची गोष्ट म्हणजे आता असंही दिसून यायला लागलं आहे की आपला मूड जो अतिशय लो असेल तर त्याचं बऱ्याच वेळेला कारण व्हिटॅमिन डीची कमतरता असते. तर तुम्हाला निराश वाटत असेल किंवा प्रचंड थकवा वाटत असेल तर ते व्हिटॅमिन डीमुळे असू शकतं. सिरोटोनिन म्हणून एक अतिशय महत्त्वाचं संप्रेरक किंवा हार्मोन जे असतं त्याच्या प्रॉडक्शनमध्ये व्हिटॅमिन डीची मदत होते आणि सिरोटोनिन आपलं मूड चांगला ठेवतं. म्हणून व्हिटॅमिन डी घेतलं तर आपण हसत खेळत जीवन जगू शकतो. तर म्हणूनच ह्या व्हिटॅमिनबद्दलचे गैरसमज दूर करण्याचा हा छोटासा प्रयत्न आहे. लक्षात ठेवा, व्हिटॅमिन डी सगळ्यांना गरजेचं असतं, परंतु चाचणी करून तज्ज्ञ डॉक्टरच्या सल्ल्याशिवाय ते घेणं अतिशय धोकादायक असतं. धन्यवाद.
2: Radio for Public Health is India's first 24/7 online and streaming health talk radio station, dedicated to public service announcement programs issued in public interest to promote evidence-based patient education and public health awareness.
3: Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes.
4: ലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഹൈപ്പോതൈറോയിഡിസം നമ്മൾ അത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
5: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
4: ഇത് രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക്
5: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
4: ഡോക്ടർ കോള്. ഹലോ ഹലോ
6: ഹലോ,
4: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
6: ഹലോ,
5: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
6: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്.
5: പറഞ്ഞോളൂ.
6: അതില്
4: T3, T4, TSH
6: എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
5: ഓക്കെ.
6: ഹോർമോൺസ് T3 1.3 mg,
5: ഓക്കെ.
6: T4 641 UG/L,
5: ഓക്കെ.
6: TSH 4.9 ULU/ml. ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
5: ഓക്കെ. എന്താ സംശയം, എന്താണ് അതില്?
6: ഇതിന് TSH കൂടുതലാണോ?
5: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും.
6: നോർമലായിട്ട്
5: അത് മതി.
4: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
5: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിക തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക്, ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോ തൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസിൽ പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്, അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
4: ഡോക്ടർ ഒരു കോൾ കൂടിയാണ്. ഹലോ, ഹലോ,
7: ഹലോ,
4: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
7: ഇത് സ്റ്റീന.
4: എവിടുന്ന് വിളിക്കുന്നു?
7: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
4: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
7: കുറച്ച് വെച്ചിരിക്കേ.
4: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
7: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
5: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോ തൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
4: ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഇപ്പം ഹൈപ്പർ തൈറോയിഡിസിന് നമ്മൾ ഒരു ഗുളിക മാത്രം. ഹൈപ്പർ തൈറോയിഡിസിന്റെ
5: ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാട് ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം 5-6 പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
4: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
5: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
4: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
5: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ട വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും, രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
4: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
8: ഹലോ,
4: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
8: ഹലോ,
5: പറയൂ പറയൂ, കേൾക്കാം.
8: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
5: ഓക്കെ.
8: തൊണ്ട മുഴയായിട്ടാണ്. ടി എസ് എച്ച് ഒക്കെ നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
5: ഓക്കെ.
8: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
5: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
4: ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
5: തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പൊ നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഒഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനുമില്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. 3 കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ 2 പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. 2 ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
4: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ.
9: ശക്കർ മാപ്ന या ग्लूकोज मॉनिटरिंग ये डायबिटीज में अनिवार्य भाग है. चाहे आपको टाइप 1 डायबिटीज हो, टाइप 2 डायबिटीज हो, डायबिटीज इन प्रेगनेंसी हो या सेकेंडरी डायबिटीज हो. और जब हम शुगर का मॉनिटरिंग या ग्लूकोज मॉनिटरिंग करते हैं तो उसके दो कंपोनेंट होते हैं. एक तो 3 महीने की एवरेज शुगर. 3 महीने की एवरेज शुगर को हम ग्लाइकोसिलेट हीमोग्लोबिन बोलते हैं, जहां पे आरबीसी का जो रेड ब्लड पेशी होती है उसका जो लाइफ स्पैन होता है 120 दिन, उसकी एवरेज एक ग्लाइकोसिलेशन प्रोटीन के द्वारा की जाती है. और ये जो टेस्टिंग होता है ये नॉर्मली 7% के नीचे होगा तो कंट्रोल में डायबिटिक है ऐसे बताया जाता है, और 7% के ऊपर रहेगा तो कंट्रोल में नहीं ऐसा बताया जाता है. और ये जो ग्लाइकोसिलेटेड हीमोग्लोबिन है, ये जो वैल्यू आती है इसकी जो प्रमुख वैल्यू है 50% रिफ्लेक्शन है लास्ट 1 मंथ की, और उसके बाद 25 रिफ्लेक्शन है 2 महीने पहले की, और फिर 10% रिफ्लेक्शन है 60-90 days पहले के रिफ्लेक्शन की, और 10% रिफ्लेक्शन है लास्ट 30 days के रिफ्लेक्शन की. सो ये एक्चुअली रिफ्लेक्ट करता है कि आपका 3 महीने का एवरेज क्या है, लास्ट महीने का एवरेज कितना है, ये अपने को ग्लाइकोसिलेटेड हीमोग्लोबिन देता है. लेकिन डे टू डे शुगर जो मेजरमेंट आता है उसके लिए हमको काफी बार सेल्फ मॉनिटरिंग करना पड़ता है. सेल्फ मॉनिटरिंग यानी खुद जांच करनी पड़ती है ग्लूकोज मीटर के द्वारा, और वो ग्लूकोज मीटर कैपिलरी ब्लड ग्लूकोज से टेस्ट करते हैं. कभी कभी नए अभी पैचेस आए हैं जिनको हम बोलते हैं कंटिन्यूस ग्लूकोज मॉनिटरिंग. अलग अलग टाइप के पैचेस आते हैं, वहां पे हम 24/7 ग्लूकोज वेरिएशन पता कर सकते हैं, 5 दिन के ऊपर, 3 दिन के ऊपर, 14 दिन के ऊपर, बट ये काफी एक्सपेंसिव होते हैं. तो हम जब ग्लूकोज मॉनिटरिंग करते हैं तो उसमें दो भाग है. एक है 3 महीने के एवरेज ग्लाइकोसिलेटेड हीमोग्लोबिन, और दूसरा जो भाग है उसको बोलते हैं हम सेल्फ मॉनिटरिंग ऑफ ब्लड ग्लूकोज या कंटिन्यूअस ग्लूकोज मॉनिटरिंग. और ये 3 महीने का जो एवरेज शुगर आता है ये काफी एक्यूरेट रहता है, लेकिन आपकी हीमोग्लोबिन की प्रतिशत 8 या 6% के कब होगी, आपने ट्रांसफ्यूजन लिया होगा, प्रेगनेंसी रही होगी, या सपोज हीमोलिटिसिस रहा होगा, हीमोग्लोबिन और पथीस करके डिसऑर्डर आता है वो होगा, तो उसमें ये एक्यूरेट नहीं होता है. तो इसके लिए उसकी भी आपको एक्यूरेटी ये करनी पड़ेगी. कई दवाइयां हैं जैसे एस्पिरिन है, लेप्रसी की डैप्सोन दवाई है, एंटी HIV दवाई है, एरिथ्रोपोइटिन का इंजेक्शन है. ये सपोज हम कोई आप पेशेंट ले रहे तो ग्लाइकोसिलेटेड हीमोग्लोबिन की जो वैल्यू होती है वो एक्यूरेट नहीं होती है. तो ग्लाइकोसिलेटेड हीमोग्लोबिन की जांच होती है वो अलग अलग टाइप के टेस्ट से होती है. कोई टेस्ट केमिकल होती है जिसमें क्रोमेटोग्राफी यूज की जाती है, कोई टेस्ट इम्यून एसे पे तैयार हो जाती है, और कोई कोई टेस्ट एंजाइम इम्यून एसे पे तैयार होती है. तो एंजाइम एस्टिमेशन हो, इम्यून एस्टिमेशन हो, या इलेक्ट्रोफोरेसिस हो, और तीनों मेथड से अपने को एक्यूरेट रीडिंग मिल जाता है. और ग्लाइकोसिलेटेड हीमोग्लोबिन की टेस्ट करना बहुत अनिवार्य है. 6.5% के नीचे होगा तो कंट्रोल में है, और 7 पॉइंट के ऊपर होगा तो कंट्रोल में नहीं है. इसका जस्ट मॉनिटरिंग और कॉम्प्लिकेशन प्रिडिक्शन के लिए ग्लाइकोसिलेटेड हीमोग्लोबिन का फायदा नहीं है, उसके बियॉन्ड डायग्नोसिस ऑफ डायबिटीज के लिए भी उसका फायदा है. लेकिन उसकी एक्यूरेसी, प्रिडिक्टेबिलिटी, रिलायबिलिटी, रिप्रोडक्सिबिलिटी, ये सब एक्यूरेसी करनी A1C में जरूरी है. तो डायग्नोसिस हो, प्रोग्नोसिस हो, या उसकी डे टू डे बिहेवियर में डायबिटीज का कितना प्रतिशत में कंट्रोल हो, ये सबकी एवरेज हमको ग्लाइकोसिलेटेड हीमोग्लोबिन से पता चलता है. और ये कॉम्प्लीमेंट्री टेस्ट है सेल्फ मॉनिटरिंग ऑफ ब्लड ग्लूकोज या कंटिन्यूअस ब्लड ग्लूकोज मॉनिटरिंग के साथ. तो हर डायबिटिक, टाइप 1 हो, टाइप 2 हो, जेस्टेशनल डायबिटिक हो या सेकेंडरी डायबिटिक हो, उसको A1C यानी ग्लाइकोसिलेटेड हीमोग्लोबिन और ग्लूकोज मॉनिटरिंग करना बहुत अनिवार्य है. थैंक यू.

0: practicing cardiologist as well as diabetologist since last 30 years in Jogeshwari only. Well, I'm coming across a lot of obese patients in my clinical practice, and I've realized the primary thing which goes wrong is usually overeating without aware of that. So what is the solution to that? Is to reduce the weight. Reduction of weight occurs only primarily because of the eating less in quantity, rather than eating at one go or intermittent fasting. But the whole issue revolves around obesity because obesity is a chronic disease. Obesity is a chronic disease which occurs to most of the people now because of the overeating of the fast food as well as highly rich carbohydrate as well as fatty food. What is the reversal to it? Reversal is very simple. As you gain weight, the way you gain weight, you have to reverse the whole process. The process is reversed only by eating less, exercising regularly, and little high protein diet than the average protein diet. So normally we recommend 50% of the carbs, 25% of the proteins, and 25% of the fats, or maybe 30% of the fats. This is how it is. So I think one should be aware, if you reduce your weight, if you reduce your control your obesity, probably you will control most of the diseases like diabetes, like heart disease, tendency towards stroke or cancer. So obesity, to control obesity, primarily it is your food habits, your lifestyle which needs to be changed. And for that, probably this clinic might help you to restore your body weight according to your heart
1: disease. And for the families to better understand this, Dr. Robin Pinto, an eminent cardiologist, will answer a few frequently asked questions. Dr. Robin Pinto, what is congenital heart disease and what is the incidence in India?
2: Congenital heart disease, or CHD, is the presence of structural defects in the heart from the day the baby is born. This arises from failure of normal embryological development, resulting in certain abnormalities in the heart, of which the most common is hole in the heart. The estimated incidence in India approximates 9 per 1,000 live births, which translates to over 200,000 babies being born every year with CHD.
1: So given the not so uncommon incidence, how can parents recognize this heart condition?
2: There is a wide spectrum of presentation of babies with heart disease. In many, the parents are not even aware of any problem, and only a routine visit to the pediatrician results in detection of the problem. Usually, the doctor will hear an abnormal sound from the baby's heart called a murmur. In those with more severe defects, the mothers notice an increased respiratory effort on their baby's part while nursing. They manifest a typical suck-feed-suck cycle, where they let go of the mother's breast multiple times in the feeding cycle as they get breathless. This results in the baby being continuously hungry with irritability and incessant crying. Some mothers also notice increased perspiration in the baby's forehead. As these problems increase, the baby fails to gain weight and has delayed physical milestones. In addition, flooding of the lung by these defects cause increased frequency of respiratory infections and sometimes even recurrent pneumonias.
1: Doctor, is this the same as blue babies?
2: No, not at all. Blue babies has a different set of conditions where the impure blue blood, in layperson's terms, mixes with the pure blood, leading to an abnormal bluish discoloration of skin and mucous membranes, which doctors call cyanosis. These babies usually have a cardiac problem, necessitating surgery at some point in their life. Some babies, especially in the first year of life, can experience life-threatening spells where they become intensely blue with severe grunting and sometimes loss of consciousness. These are referred to as cyanotic spells and are a medical emergency. If not diagnosed early in life, then parents notice a progressive increase in breathlessness relieved by squatting. This entire group of conditions is usually referred to as blue babies. In general, the more complex and severe the anatomic defect, the earlier in life is the presentation. For defects which do not place a significant burden on the baby's heart, presentation is milder and at a later date.
1: What should one do if a child has suspected congenital heart disease?
2: On the slightest suspicion, it is a must that the child be referred to a specialist at the earliest to assess and diagnose the problem and chart a management plan for the future. Once referred to a pediatric cardiologist or center, the doctor will assess the baby in detail with special attention to the weight, overall general condition, and will check the saturation using pulse oximeter and also listen to the child's heartbeat with a stethoscope for abnormal sounds. He may often ask for an ECG and a chest X-ray to be performed. But the most important test to assess the baby's heart is the 2D echocardiography with color Doppler study. This test is an absolute must with any child with suspected congenital heart disease. It is basically a safe, non-invasive ultrasound of the child's heart done by a specialist and gives complete anatomic and physiologic information in expert hands.
1: What is the outcome of a child diagnosed with congenital heart disease?
2: Surprisingly, the clinical outlook of the majority of babies is quite good, and this is especially true when there are small holes in the heart, mild narrowing of the valves, or leakage of the valves. These problems may worsen very gradually with time, but it's also true that some holes in the heart even close down spontaneously. In such babies, the parents may be advised for regular follow-up and an echo test to be done at 6 monthly or yearly intervals. On the other extreme are those who have critical life-threatening problems and present early in infancy, and in whom there is no option but for early surgical or cardiac catheter intervention. This requires that the baby referred to a higher center skilled in dealing with such conditions. Over the last few years, many such hospitals have sprung up all over India with the entire infrastructure required to deliver excellent results in these critically ill babies. The majority of patients and babies are those who will require surgery in the foreseeable future, but not at birth. And these babies require frequent follow-up in the first year of life to determine the optimum time of catheter or surgical intervention.
1: Parents of babies diagnosed with congenital heart disease often ask the doctor whether the next baby will be likely to have the same problem. Can congenital heart disease be diagnosed antenatally?
2: So, although the incidence of the next baby having heart problem is 2 to 4 times greater, the actual overall incidence is still very low. And there is more than 98% chance that the next baby will not have any problem. Commonly, the doctor will advise the mother to get a fetal echocardiography done performed when she is next pregnant. This is a test which can detect if the baby has any CHD while still in the mother's womb. It is usually performed between 16 and 20 weeks of gestational age when the fetus heart is fully formed and its visualization by ultrasound is optimal. The aim of fetal echo is usually to diagnose significant cardiac problems which may be a threat to the baby's life or likely to require intervention when born. Minor problems on fetal echo may be missed, and it is also to be remembered that the fetal heart undergoes changes once the baby is born. If the fetal echo is normal, one normally doesn't have to repeat it. But if abnormal, the doctor may advise repeat tests during pregnancy to assess the effect of the defect on the baby's heart. Besides structural abnormalities, fetal echocardiography can also diagnose abnormalities of heart function and fetal heart rhythm disturbances as well.
1: Can congenital heart disease be first diagnosed in young adults?
2: It's an interesting question. There are certain congenital heart conditions which escape detection in the first decade of life. They may be brought to light as part of an incidental finding of a murmur of the heart, such as we see in bicuspid aortic valve, or symptoms of breathlessness and palpitations, like those with holes in the heart like atrial septal defect, or as a workup of resistant hypertension, such as coarctation of aorta. These conditions, luckily, are safely treated by surgery or catheter intervention.
1: Can children with congenital heart disease carry out normal activity?
2: As with any other heart disease, children can carry out normal activity till the limit of tolerance. Those with mild problems such as small holes in the heart or minor blockage of valves should not feel any discomfort even while playing competitive sports. The same cannot be said of those with severe congenital heart disease, and they should be advised against such. There are some patients in whom competitive sports are banned, and these include patients with severe valve stenosis like aortic stenosis, those with thickening of the heart muscle like hypertrophic cardiomyopathy, patients with severe pulmonary hypertension, and in those whom congenital heart disease has caused the heart muscle to become weak. This is because in these high-risk patients, sudden death is a possibility if care is not taken. It is also common practice to avoid playing contact sports for at least 6 months to 1 year after surgical or interventional procedures, especially transcatheter device closure.
1: What are the other general precautions for children with congenital heart disease?
2: When the babies are in their infancy, we often tend to ignore mild coughs and colds. However, if the patients or babies have significant CHD, parents should be more cautious and should seek consultation immediately. Chest infections, so common in this group of patients, need to be treated urgently by the doctor before they have undesirable consequences and result in heart failure or cyanotic spells. Another very important consideration is the need for good oral hygiene. It is imperative that the children gargle after every meal and brush their teeth twice daily as a prevention against dental infections. In patients with underlying CHD, this infection can spread from the teeth to the heart with catastrophic consequences. It is important for parents to remember this if ever a child needs to visit the dentist. Some patients with underlying congenital heart disease require special antibiotics before going and undergoing dental treatment. Otherwise, the same problem can happen, resulting in infection of the heart called infective endocarditis. This is a life-threatening condition which is easily preventable by taking the simple above precautionary measures. For this reason, parents with children with CHD must always be given a card to be kept with them and to be shown to doctors whenever any dental or other procedures have to be performed on the child.
1: Can women with congenital heart disease undergo pregnancy safely?
2: There is always a worry that girl children with heart problems may not have a normal reproductive life. Of primary concern is whether it is safe for them to undergo pregnancy. When the mother has an uncorrected mild CHD, such as small hole in the heart, etc., it is generally safe for them to become pregnant. This also holds true for women who have undergone surgical or cardiac procedures in the past and in whom the underlying heart defect has been completely corrected. They need to be evaluated by the cardiologist first and also perform a detailed 2D echo and echo Doppler evaluation before thinking of starting a family. There are some patients, however, in whom pregnancy is a risk to the mother and baby also. These include those with uncorrected CHD, especially cyanotic patients, those with severe pulmonary hypertension, and those with severe coarctation, to name a few. In the latter group, the underlying heart problem should be corrected if possible prior to planning any sort of pregnancy.
1: What is your advice for adults with CHD on a daily basis?
2: Those adults who have been corrected in childhood may require annual checkups. Even though the surgical results may have been excellent, certain problems may gradually increase with the passage of time, and this sometimes necessitates attention and even another surgery or procedure. For the majority, the annual exam is all that is required. Some need lifelong prophylaxis for infective endocarditis, and the advice for good oral hygiene is a must. But overall, it is strongly recommended for adults who have mild CHD or who have survived CHD surgery in the past to practice a healthy lifestyle of regular exercise, to avoid smoking and alcohol, and develop and inculcate good eating habits. Thank you.
3: मैं आपको डायबिटीज के बारे में कुछ जानकारी देना चाहता हूँ। डायबिटीज एक बीमारी है जहाँ पे ग्लूकोज की मात्रा शरीर में बढ़ जाती है। पैनक्रियास एक ऐसा ऑर्गन है जहाँ इंसुलिन नामक हार्मोन बनाता है। हम जब खाना खाते हैं तब ये इंसुलिन ग्लूकोज को हमारे शरीर के सेल्स में पहुंचाता है ताकि वो एनर्जी में कन्वर्ट हो जाए। बट जब हमारे शरीर में इंसुलिन नहीं बनता है या इंसुलिन इस्तेमाल होना कम हो जाता है तब ग्लूकोज की मात्रा हमारे शरीर में बढ़ जाती है और फिर हमें डायबिटीज की बीमारी हो जाती है। डायबिटीज की वजह से इंसान को बहुत सारी तकलीफें बाद में जाके हो सकती हैं, जैसे आंखों की बीमारी, गुर्दों की बीमारी, पैरों की बीमारी और दिल की बीमारी। तो इसलिए हमें अपनी शुगर को कंट्रोल में रखना बहुत जरूरी है।
4: നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്മോഹൻ, എൻഡോക്രോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ആൻഡ് കിംസ് മെഡിക്കൽ സെൻറ്റർ, മണക്കാട്. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്തിൽ തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും അതിൻ്റെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിലെ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് 30-45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10-15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UKയിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ പ്രമേഹ യങ് ആയിട്ടുള്ള ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഇതൊരു നല്ല ന്യൂസാണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ 14th November എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം, അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേഹം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം, ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDF വെബ്സൈറ്റ്, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യൻ കണ്ടിട്ട് അതിന് തക്കണുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക. കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെയല്ല. ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും ഇപ്പൊ ക്യൂർ ചെയ്യാൻ പോലും ഇപ്പൊ പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട് ഒരു നോളജ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
5: आज हम कुछ मीठी बात करेंगे शुगर पेशेंट्स के बारे में. अक्सर ये होता है कि हम डायबिटिक पेशेंट्स को कहते हैं कि आप मीठा ना खाएं, और जहां भी मीठे का जिक्र होता है हम वहां पर एज ए डॉक्टर सबसे पहला शब्द हमारा होता है नो. तो आज मैं ये कहूंगा कि हाँ, डायबिटिक पेशेंट्स मीठे चीज खा सकते हैं, लेकिन कुछ सब्स्टिट्यूशंस होते हैं जो आपको करने हैं. जैसे कि अगर आप शक्कर खाते हैं तो व्हाइट शुगर जो है, शुगर या ब्राउन शुगर है, शुगर फ्री है, इसका आपको रिप्लेसमेंट करना है तो आप इसकी जगह पर गुड़ ले सकते हैं जो भी आपको एक मिठास देता है खाने में. या आप इसकी जगह हनी का भी इस्तेमाल कर सकते हैं जो कि बेटर है प्लेन प्रोसेस शुगर से. खाने में कुछ चीजों का आपको ध्यान रखना है. ये 3 व्हाइट्स को आपकी जिंदगी से दूर करना है जिससे आप एक हेल्थी इंडिविजुअल हो सकते हैं. मैं कहूंगा हेल्थी पेशेंट नहीं, हेल्थी इंडिविजुअल, क्योंकि आप बीमारी को दूर रख सकते हैं. 3 व्हाइट्स को अपनी जिंदगी से दूर करिए. राइस, सॉल्ट और शुगर, ये तीनों चीजों को अगर आप खाने में कम करते हैं, और इसका मैं आपको एक सिंपल तरीका बताता हूं. 1 चम्मच कम, ये क्या है? 1 चम्मच आप जितने चम्मच रोज लेते हैं उससे 1 चम्मच कम आप शुगर का इस्तेमाल करिए, 1 चम्मच कम आप राइस का इस्तेमाल करिए, और 1 चम्मच कम आप सॉल्ट का इस्तेमाल करिए. इसे करने से आपकी हेल्थ बहुत अच्छी रहेगी और आपका शुगर, ब्लड प्रेशर सब कुछ

0: પાછા મળશું કિડનીની કાર્યરચના અને કિડનીની કાર્ય અને કિડનીની રચના પર આપણે ડિસ્કસ કરશું. મિત્રો ચાલો બાય બાય.
1: വീണ്ടും സ്വാഗതം ഡോക്ടർ. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
2: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധനകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
1: ഇത് രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക്
2: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
1: ഡോക്ടർ കോള്. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ആ
1: ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ.
2: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്.
2: ആ പറഞ്ഞോളൂ.
3: അതില് T3, T4, TSH എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: ഹോർമോൺസ് T3 1.3 mg,
2: ഓക്കെ. ആ
3: T4 641 UG/TL,
2: ഓക്കെ.
3: TSH 4.9 UL/UML. ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
2: ഓക്കെ. ആ എന്താ സംശയം, എന്താണ് അതില്?
3: പിന്നെ TSH കൂടുതലാണോ?
2: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
1: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
2: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന് ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസ് പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സ്റ്റീന.
1: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
1: ഡോക്ടറോട് ചോദിച്ചോളൂ.
4: ആ
1: ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.

0: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പം പറഞ്ഞ ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ
0: ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയല്ലോ നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
1: ഡോക്ടർ, ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെ?
0: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്ന ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റ് മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
1: ഈ ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
0: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോതൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ടത് വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷെ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും, രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
1: ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ,
0: പറയൂ, പറയൂ, കേൾക്കാം.
2: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
0: ഓക്കേ.
2: തൊണ്ട മുഴയായിട്ടാണ്, നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
0: ഓക്കേ.
2: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
0: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക്
2: ശേഷം?
0: ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റ് പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്. തൈറോയിഡിൻ്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ് കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ വൺ, ഒന്ന്. നമ്പർ രണ്ട്, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനും അല്ലെ തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ, കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസറാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസറാകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യത ഉണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോകണമെങ്കിൽ,
1: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടറിന് പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച്, ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറിലായിരുന്നു.

0: practicing cardiologist as well as diabetologist since last 30 years in Jogeshwari only. Well, I am coming across a lot of obese patients in my clinical practice, and I have realized the primary thing which goes wrong is usually overeating without aware of that. So what is the solution to that? Is to reduce the weight. Reduction of weight occurs only primarily because of the eating less in quantity rather than eating at one go or intermittent fasting. But the whole issue revolves around obesity because obesity is a chronic disease. Obesity is a chronic disease which occurs to most of the people now because of the overeating of the fast food as well as highly rich carbohydrate as well as fatty food. What is the reversal to it? Reversal is very simple. As you gain weight, the way you gain weight, you have to reverse the whole process. The process is reversed only by eating less, exercising regularly, and little high protein diet than the average protein diet. So normally we recommend 50% of the carbs, 25% of the proteins, and 25% of the fats, or maybe 30% of the fats. This is how it is. So I think one should be aware, if you reduce your weight, if you reduce your control your obesity, probably you will control most of the diseases like diabetes, like heart disease, tendency towards stroke or cancer. So obesity, to control obesity, primarily it is your food habits, your lifestyle which needs to be changed. And for that, probably this clinic might help you.
1: ഡോക്ടർ, ഹൈപ്പോ തൈറോയിഡിസം നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
2: ഹൈപ്പോ തൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോ തൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
1: ഈ രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക്
2: ഒരു 95% ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
1: ഡോക്ടർ കോൾ. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ.
2: ആ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്.
2: ആ, പറഞ്ഞോളൂ.
3: അതില് T3, T4, TSH എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: ഹോർമോൺസ് T3 1.3 mg,
2: ഓക്കെ. ആ,
3: T4 641 UG TL,
2: ഓക്കെ.
3: TSH 4.9 ULU ML.
2: ആ ആ,
3: ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
2: ഓക്കെ. ആ, എന്താ സംശയം, എന്താണ് അതില്? TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 μ/ഇന്റർനാഷണൽ വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4% 9 എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
1: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
2: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിക തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസിൽ പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്, അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയാണ്. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സീന.
1: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
1: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
4: കുറച്ച് വെച്ചിരിക്കേ.
1: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
4: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
2: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം, ഹൈപ്പർതൈറോയിഡിസം
2: നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർതൈറോയിഡിസം. ഹൈപ്പർതൈറോയിഡിസിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർതൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയല്ലോ നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം 5-6 പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
1: ഡോക്ടർ, ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
2: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റ് മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
1: ഈ ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലൊക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
2: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോതൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ടത് വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡ്സിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡ്സിന് പല കാരണങ്ങളൊക്കെ ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷെ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും, രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ,
5: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
5: ഹലോ,
2: പറയൂ, പറയൂ, കേൾക്കാം.
5: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
2: ഓക്കേ.
5: തൊണ്ട മുഴയായിട്ടാണ്. ടി എസ് എച്ച് ഒക്കെ നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
2: ഓക്കേ.
5: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
2: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിന്റെ പരിശോധന, മറ്റ് പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്. തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പൊ നമുക്ക് നോഡ്യൂൾ എന്ന് പറയായിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ് കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനും അല്ലെ തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. 3 കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ മറ്റു പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ എന്നൊക്കെ. വളരെ സിമ്പിളാണ് അൾട്രാസൗണ്ട്, വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാക്കുന്നു. ഇപ്പോൾ 2 പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, എഫ് എൻ എ സി അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസോണോഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
1: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടറിന് പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ.
6: നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്മോഹൻ, എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ആൻഡ് കിംസ് മെഡിക്കൽ സെന്റർ, മണക്കാട്. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്തിൽ തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും എൻ്റെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പം എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിലെ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പം അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ്, 30-45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ പ്രമേഹം 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10-15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UKയിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസാണ്. അപ്പോൾ പ്രമേഹം യങ് ആയിട്ടുള്ള, ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവരൊക്കെ അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ഇതൊരു നല്ല ന്യൂസാണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ 14 November എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം, അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേഹം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം, ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDF വെബ്സൈറ്റ്, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യൻ കണ്ടിട്ട് അതിന് തക്കണമുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക, കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തെ ഒരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെയല്ല, ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും, ഇപ്പം ക്യൂർ ചെയ്യാൻ പോലും ഇപ്പം പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട്, ഒരു നോളജ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
7: Meri mother ya mere father ko knee pain hai, should I be worried? Knee pain as we grow older is a very common phenomenon. Knee pain is a consequence of age-related day-to-day wear and tear in your knee joint. इससे घबराने की जरूरत नहीं है, इसे एम्ब्रेस करना जरूरी है. आज नी पेन का सोल्यूशन सिर्फ सर्जरी नहीं होता. देर आर लॉट ऑफ मॉडेलिटीज ऑफ ट्रीटमेंट विच स्टार्ट फ्रॉम मेडिकेशंस, इंजेक्शंस, फिजियोथेरेपी, आरएफए, एंड देन व्हेन योर डॉक्टर डिसाइड्स, सर्जिकल प्रोसीजर विल बिकम एन ऑप्शन फॉर यू. प्लीज कॉन्टैक्ट योर ऑर्थोपेडिक सर्जन फॉर मोर इन्फॉर्मेशन ऑन योर नी पेन.
8: तो आय व्ही एफ फेल होण्याच्या आधी आय व्ही एफ सक्सेसफुल होतं म्हणजे नक्की काय हे समजून घेऊयात. आय व्ही एफ सक्सेसफुल होतं म्हणजे त्या बाईच्या पदरामध्ये हेल्दी बाळ पडलं की आय व्ही एफ सक्सेसफुल झालं असं आपण म्हणतो. याच्यामध्ये दोन भाग असतात. एक पहिला भाग जो आहे तो म्हणजे आय व्ही एफ मध्ये प्रेग्नन्सी ने मूळ धरणं, म्हणजे इम्प्लांटेशन म्हणतो आम्ही ज्याला, ते होणं. दुसरा भाग आहे त्या गर्भाने टिकून राहणं आणि त्याची वाढ व्यवस्थित होणं, तेव्हा कधी तिच्याकडे हेल्दी बेबी येणार आहे. तर आता पहिला भाग जो आपण इम्प्लांटेशन हा जो भाग आहे किंवा गर्भाने मूळ धरणं हा भाग आपण आता डिस्कस करूया त्याच्यामध्ये. तर आय व्ही एफ आणि आय व्ही एफ कन्सल्टंट आणि शेतकरी हे सिमिलर प्रिन्सिपल वापरतात. आय व्ही एफ ची भाषा थोडी दुर्बोध आहे, सामान्य लोकांना शेतीची भाषा समजेल म्हणून आपण त्या भाषेमध्ये बोलायचा प्रयत्न करूया, म्हणजे समजायला सोपं जाईल. तर एखादं बी उगून येण्यामागे काय कारण असतात ते आपण जर समजून घेतलं तर आय व्ही एफ फेल का होतं हे समजून घेणंही आपल्याला सोपं जाईल. तर बी, चांगलं बी उगून येण्यामागे काय काय लागतं, तर एक शहाणा शेतकरी लागतो, चांगली शेतजमीन लागते,
9: बरोबर,
8: आणि दर्जेदार लॅब मध्ये तयार झालेलं दर्जेदार बी वापरलं गेलं तेव्हा ते बी उगून येण्याचा चान्स असतो. याच्या व्यतिरिक्त महत्वाची गोष्ट असते की प्रत्येक प्रजातीचा की ठराविक इम्प्लांटेशन रेट असतो, म्हणजे 100 बिया जर आपण पेरल्या तर त्यातल्या किती उगून येणार याला जो आपण इम्प्लांटेशन रेट किंवा असं म्हणतो. तर ह्युमन्स मध्ये, माणसामध्ये तो फक्त 20% आहे. 100 गर्भ जर गर्भाशयात सोडले तर 20% वेळेला प्रेग्नन्सी राहते.
9: बरं,
8: तर 20% सक्सेस रेट आहे. आता हा याला परफेक्शन याच्या वर जाता येणार नाही. हा पण हा घटू शकतो. कधी घटतो? शेतकरी चांगला नसेल, जमीन चांगली नसेल, बीज चांगलं वापरलं गेलं नाही, तर हे घटू शकतं. तर आय व्ही एफ फेल होण्यामध्ये शहाणा शेतकरी म्हणजे काय? आता डॉक्टर जो आहे तो तुम्हाला वाईजली चूज करायला लागेल. डॉक्टर हुशार हवाय, त्याला आय व्ही एफ मधलं सगळं ज्ञान हवं. जसं शेतकऱ्याला शेतीमधलं सगळं ज्ञान जर असेल की खरीप कधी असतं, रब्बी कधी असतं, काय पेरायचं, त्या खरीपामध्ये काय पेरायचं, रब्बीमध्ये काय पेरायचं, कुठल्या जमिनीत काय पेरायचं, पाणी किती घालायचं, कधी घालायचं, नंतर त्यात खतं कधी घालायची, कीटकनाशक कधी वापरायचं, कधी फवारण्या करायच्या, हे सगळं ज्या शेतकऱ्याला माहिती आहे त्याच्या शेतामध्ये पीक चांगलं येणार.
9: बरोबर आहे, बरोबर आहे.

0: So we have a simple formula like A for A1C below 6.5, B for blood pressure, C for cholesterol, which is LDL cholesterol below 70, D for diet, appropriate diet practices which are culturally sensitive and adaptable. Because remember, in a lot of these countries there is fasting and feasting. For example, Dr. Hamdi from Jocelyn presented the IDF algorithm for Ramadan, which is just going to come up, which is a feasting. Remember, all sects, whether it's the Jews, whether it's the Hindus, whether it's the Muslims, whether it is the even the Catholics, have the Lent. So they all have some amount of fast, and these fasts are followed by feasts. And when a diabetic does fasting, then sometimes it could be deleterious because you can have very low sugars or very high sugars. And therefore, it's important to appropriate and have recommendations for fasting and feasting behavior and ensure that we adapt local customs, local cultural inputs into the day-to-day management of diabetes so that we can get better outcomes. And of course, ease for exercise. For example, we are weak in muscles. So we need to do 60 minutes of exercise every day, including muscle strengthening exercises, compared to our Caucasian counterparts who can just do a jog or a run, and for 30 minutes, three times a week, that's good enough. So personalized diabetes care is a holistic approach, keeping patient at the center of the universe. And that is really the DNA of this whole transcultural matrix, ensuring that we are able to adhere. Because the biggest challenge with people is when you tell them to do something or don't do something, they usually rebel. And they, because they rebel, we want to ensure that we make them appropriate, take into account their culture, take into account their local customs, and ensure that they do the right thing so that they get a better outcome. So there are a lot of new treatments which are coming up in diabetes. For example, we know SGLT2 inhibitors have arrived. We know we are looking at molecular mimics which will improve the insulin signaling pathway, and many nutrients modulate that. So obviously we are having that. We have not closed the loop on the artificial pancreas, but we are almost there. We have better use of ensuring digital technology and using big data for meaningful decision making with patients. So obviously we are developing tools, whether they are digital, whether they are pharmaceutical, so that we can close the loop so that the patients can get better control of their diabetes. The whole current philosophy of diabetes management is that patients should live happily with diabetes. They should smile, they should not be depressed, and they should be confident that they can handle the disease better. And therefore, we have better and better tools. We are still in the search for the oral insulin. It's still elusive for the type 1 diabetic patients. But the artificial pancreas loop is almost closed, and I'm sure in a couple of years, we will have good hope for type 1 diabetics. As far as type 2 diabetes is concerned and obesity is concerned, we have better and better molecular targets which we can address. And I'm sure we don't have a quick fix pill, but we will be able to get there. But
1: आज मैं आपको डायबिटीज के बारे में कुछ जानकारी देना चाहता हूँ। डायबिटीज एक बीमारी है जहाँ पे ग्लूकोज की मात्रा शरीर में बढ़ जाती है। पैंक्रियास एक ऐसा ऑर्गन है जहाँ इंसुलिन नामक हार्मोन बनाता है। हम जब खाना खाते हैं तब ये इंसुलिन ग्लूकोज को हमारे शरीर के सेल्स में पहुंचाता है ताकि वो एनर्जी में कन्वर्ट हो जाए। बट जब हमारे शरीर में इंसुलिन नहीं बनता है या इंसुलिन इस्तेमाल होना कम हो जाता है तब ग्लूकोज की मात्रा हमारे शरीर में बढ़ जाती है और फिर हमें डायबिटीज की बीमारी हो जाती है। डायबिटीज के वजह से इंसान को बहुत सारी तकलीफें बाद में जाके हो सकती हैं, जैसे आंखों की बीमारी, गुर्दों की बीमारी, पैरों की बीमारी और दिल की बीमारी। तो इसीलिए हमें अपनी शुगर को कंट्रोल में रखना बहुत जरूरी है।
2: Radio for Public Health is India's first 24/7 online and streaming health talk radio station, dedicated to public service announcement programs issued in public interest to promote evidence-based patient education and public health awareness.
3: Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes. Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage, and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes.
4: Hello everyone, I'm Dr. Surajit Kumar Patra, Director and Consultant Diabetologist, Dr. Surajit Patra's Diabetes Clinic, Bhubaneswar. Today, ee series re ame gote important topic re discuss kariba. Eta hela CGMS, Continuous Glucose Monitoring System. Apan mane janithibe je mane jonko diabetes hela ame kemti check kariba, mane fasting blood sugar, postprandial blood sugar, HbA1c. HbA1c last 2 ru 3 mas ra average blood sugar bisare kahithai. ତାପରେ ଏବେ ଆହୁରି ନୂଆ ଜିନିଷ ବି ଆସିଲାଣି, ଏହାକୁ କହନ୍ତି CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, CGMS. ଯେମିତି ଏହାର ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ବୁଝିବା ପାଇଁ, ଆମେ 24 ଘଣ୍ଟାରେ 1440 ମିନିଟ୍ ହୁଏ, ହେଲା? ତ ଫାଷ୍ଟିଂ ପିପି ଯେଉଁ ଟେଷ୍ଟ କରାଯାଏ ସେଇଟା ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଏମିତି ସକାଳ 7ଟାରେ ମନେକର 200 ଥିଲା, ଖାଇସାରିକି 2 ଘଣ୍ଟା ପରେ 240 ହେଲା, ତ ସେଇଟା 2 ମିନିଟ୍ର ଭାଲ୍ୟୁ. ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଗୋଟେ ମିନିଟ୍ରେ ଥିଲା, ପୋଷ୍ଟ ପ୍ରାଣ୍ଡେଲ ଆଉ ଗୋଟେ ମିନିଟ୍. ତ ଗୋଟେ ଦିନ ଭିତରେ ଯେଉଁ 1440 ମିନିଟ୍ ହୁଏ, ବାକି 1438 ମିନିଟ୍ରେ କେତେ ବ୍ଲଡ୍ ସୁଗର ରହେ ସେଇଟା ଫାଷ୍ଟିଂ ପିପିରୁ ଜଣାପଡ଼େ ନାହିଁ. ଆଉ ଯଦି ଆମେ HbA1c କରିବା, ସେଇଟା ଲାଷ୍ଟ 3 ମାସର ବା 2 ରୁ 3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ୍ ସୁଗର କହେ କେତେ ରହୁଛି. ବାକି ଆମର ଯେଉଁ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଏବେ ଯେଉଁ ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଆପଣଙ୍କର ଗୋଟେ ଦିନ ଭିତରେ ଚଉଦଶହ ଚାଳିଶ ମିନିଟ୍ ଅଛି ଗୋଟେ ଦିନ ଭିତରେ, ସେଇ ଭିତରେ କେତେ ବ୍ଲଡ୍ ସୁଗର ଉପରକୁ ତଳକୁ ହେଉଛି ବା ଫ୍ଲକ୍ଚୁଏସନ୍ କେମିତି ହେଉଛି, ଯେଉଁ ଭେରିଏସନ୍ ହେଉଛି ତାକୁ କୁହାଯାଏ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି. ଏଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷଟା. ଆଉ ଗୋଟେ ହେଲା ଯେ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ଟାଇମ୍ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର କଣ୍ଟ୍ରୋଲରେ ମାନେ ରେଞ୍ଜରେ ରହୁଛି. ରେଞ୍ଜ ହେଲା 70 to 180 mg/dL. ତ CGMS ହେଲା କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍. ଯେଉଁ 1440 ମିନିଟ୍ ଟାଇମ୍ ଅଛି 24 ଘଣ୍ଟାରେ, ପୁରା 1440 ମିନିଟ୍ର ଭାଲ୍ୟୁ ଆମକୁ ଜଣାପଡ଼ିବ ଗ୍ଲୁକୋଜ୍ କେତେ କେତେ ରହୁଛି ଆପଣଙ୍କର ବ୍ଲଡ୍ ଗ୍ଲୁକୋଜ୍ କେତେ ରହୁଛି. ତ ଏହାକୁ କୁହାଯାଏ CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍. ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ଏଇଟା ହେଲା ଆପଣଙ୍କର ଯେମିତି ଲାଇଭ୍ ଟେଲିକାଷ୍ଟ, ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଲାଇଭ୍ ଟେଲିକାଷ୍ଟ. ତ ଏଇଟା ହେଲା ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଦ ବେଷ୍ଟ ମନିଟରିଂ ପାରାମିଟର, ହେଲା? ତ ଏଠି ଆମ ଯେଉଁ ଟ୍ରାଇସେପ୍ ମସଲ୍ ଅଛି, ଏଠି ଗୋଟେ ସେନ୍ସର୍ ଟାଇପ୍ର ଲାଗେ, ସେଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଲାଗିକି ରହିବ. ଆପଣ ସେଇଟା ଲଗେଇକି ସବୁ ଜିନିଷ କରିପାରିବେ, ଗାଧେଇ ପାରିବେ, ସମୁଦ୍ରରେ ଗାଧେଇ ପାରିବେ, ସୁଇମିଂ ପୁଲ୍ରେ ଗାଧେଇ ପାରିବେ, ସବୁ କରିପାରିବେ. ସେଇଟା କଣ୍ଟିନ୍ୟୁଅସ୍ଲି ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଚେକ୍ କରୁଛି. ସେଇଟାକୁ କୁହାଯାଏ ଇଣ୍ଟରଷ୍ଟିସିଆଲ୍ ଫ୍ଲୁଇଡ୍ ଗ୍ଲୁକୋଜ୍, ଆପଣଙ୍କ ଚେକ୍ କରୁଛି ସେ. ଆଉ ଗୋଟେ ରିଡର୍ ଥାଏ, ସେ ରିଡର୍ ଚେଷ୍ଟ ପାଖକୁ ନେଲେ ସ୍କାନ୍ କରିଦିଏ ଆପଣଙ୍କର ସୁଗର କେତେ ରହୁଛି. ଆପଣ ମୋବାଇଲ୍ରେ ଦେଖିପାରିବେ, ଲ୍ୟାପ୍ଟପ୍ରେ ଦେଖିପାରିବେ, ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଦେଖିପାରିବେ. ଏବେ ଆପଣ ଡିନର୍ କରିବାର ଆରମ୍ଭ କଲେ, ଡିନର୍ କରିବା ଆଗରୁ ଆପଣ ସ୍କାନ୍ କରିକି ଦେଖିପାରିବେ କେତେ ରହୁଛି. ତ 24 ଆୱାର୍ ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଟାଇପ୍ର ଜିନିଷ ସେଇଟା. ତାକୁ କୁହାଯାଏ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍. ଏଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ରହେ, 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କ ଗୋଟେ ରିପୋର୍ଟ ଆସିଯିବ. ସେଇଥିରେ 2ଟା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଗୋଟେ ହେଲା TIR, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, ସେଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ. ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମାନେ 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ସମୟ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର 70 ରୁ 180 ମିଲିଗ୍ରାମ୍ ଭିତରେ ରହୁଛି. ଯଦି 70 ରୁ 100 ମିଲିଗ୍ରାମ୍ ଭିତରେ ଆପଣଙ୍କର 24 ଘଣ୍ଟା 1440 ମିନିଟ୍ ରହିଲା, ତ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%, ସେଇଟା ସବୁଥିରୁ ବେଷ୍ଟ ସିଚୁଏସନ୍, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%. ତ ମିନିମମ୍ ଅପ୍ଟିମମ୍ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମୋର ଦେନ୍ 70% ଯଦି ରହିଲା, ଆମେ ତାକୁ ଅପ୍ଟିମମ୍ ବୋଲି କହୁ ତାକୁ ଆଉ ଗୋଟେ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ମାନେ କେତେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି. ସେଇଟା ବି ଆମ CGMSରୁ ଜଣାପଡ଼େ. ତ ଏଇ 2ଟା ପାରାମିଟର ବହୁତ ଇମ୍ପୋର୍ଟାଣ୍ଟ, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ଆଣ୍ଡ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି. ଏଇ 2ଟା ଆମ CGMS ବା ତାକୁ AGP ବି କୁହାଯାଏ, ଆମ୍ବୁଲେଟରୀ ଗ୍ଲୁକୋଜ୍ ପ୍ରୋଫାଇଲ୍. ଏଇଥିରେ ଏଷ୍ଟିମେଟେଡ୍ HbA1c ବି ଆସିଯାଏ ସେଇ ରିପୋର୍ଟରେ. ତ ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଏଇଟା ସବୁଠାରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ. ଆମକୁ ଖାଲି 2 ମିନିଟ୍ର ଭାଲ୍ୟୁ ଜାଣିକି, 1438 ମିନିଟ୍ର ଭାଲ୍ୟୁ ନ ଜାଣିକି ତାର ଟ୍ରିଟମେଣ୍ଟ କରିବା ସେଇଟା ଭଲ ନା 1440 ମିନିଟ୍ ବା 24 ଘଣ୍ଟା ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ବ୍ଲଡ୍ ସୁଗର ଦେଖିପାରିବା ସେଇଟା ଭଲ? ଏଇ ବିଷୟରେ ମାନେ ଏଇ ପଏଣ୍ଟ ହେଲା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ କି CGMS ଏବେ ହେଲା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ. ଆଉ ଗୋଟେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଲାଇନ୍ସ ଅଛି ଯେ HbA1c ଇଜ୍ ଦ ଓଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, CGMS ଇଜ୍ ଦ ଗୋଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, ସୋ ଏଇଟା ମନେ ରଖିବେ. ତ HbA1c କରିବା କଥା, ସେଇଟା ବେଟର୍ ଦେନ୍ ଫାଷ୍ଟିଂ ଆଣ୍ଡ ପିପି, ବଟ୍ CGMS ଏଇଟା ହେଲା ନୂଆ କନ୍ସେପ୍ଟ, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍. ଇଜ୍ ଇଟ୍ ବେଟର୍ ଦେନ୍ HbA1c, ଇଜ୍ ଇଟ୍ ବେଟର୍ ଦେନ୍ ଫାଷ୍ଟିଂ ପିପି? ୱେଲ୍, ଡିପେଣ୍ଡିଂ ଅନ୍ କେସ୍ ଟୁ କେସ୍ ବେସିସ୍. ତ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟରେ ଇଣ୍ଡିଭିଜୁଆଲାଇଜେସନ୍ ଇଜ୍ ଦ କି. ସବୁ ଡାଇବେଟିସ୍ ପର୍ସନ୍ ମାନେ ଅଲଗା, ସମସ୍ତଙ୍କ ସିଚୁଏସନ୍ ଅଲଗା, ସମସ୍ତଙ୍କ ମନିଟରିଂ ଅଲଗା. तो ये टाइप वन समस्त को आम सी जी एम एस कर टाइप टू रे केस टू केस बेसिस टाइप टू डायबिटिस रे केस टू केस बेसिस रे जदि ब्लड सुगर बहुत फ्लक्चुएट हो केबे 250 रहौ छी केबे 70 हे जाउ छी केबे हाइपोग्लाइसेमिया हो छी केबे हाइपरग्लाइसेमिया हो छी ता माने बहुत फ्लक्चुएशन हो छी तो एटा दिनर को टाइम रे फ्लक्चुएशन हो छी खाइबा आगरु खाइबा परे दिनर को टाइम रे सेटा जानिबा पई सीजीएमएस सबुतरु बढ़िया तो सीजीएमएस माने कंटीन्यूअस ग्लूकोज मॉनिटरिंग सिस्टम एटा आमे यूज करि परिबा ग्लूकोज मॉनिटरिंग पई एटा यूज करले देखा जाय छी रिसर्च स्टडी रु जे कॉम्प्लिकेशंस को प्रिवेंट भी करा जाई परिबो तो आमे जानिले सेई जिंस को मैनेज करि परिबा मैनेज डायबिटीज को जदी कंट्रोल रखिबा कॉम्प्लिकेशंस रु प्रिवेंट करि परिबा तो अल्टीमेट गोल ऑफ डायबिटीज ट्रीटमेंट इज टू प्रिवेंट द कॉम्प्लिकेशंस ऑफ डायबिटीज तो डायबिटीज को कंट्रोल रखंतु सुस्थ रहंतु
5: लेक वेंडम स्वागत डॉक्टर हाइपोथायरॉइडिज्म നമ്മൾ അത് എങ്ങനെ ആയിരിക്കും പരിശോധനകൾ എന്തൊക്കെയാണ് അതിനെ ചെയ്യേണ്ടത്
6: ഹൈപ്പോതൈറോയിഡിസ്റ്റിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ് ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധനകൾ ചെയ്യേണ്ടി വന്നേക്കാം ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി അയഡിൻ്റെ ലെവൽ മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത് ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും
5: ഡോക്ടർ കോൾ ഹലോ ഹലോ
7: ഹലോ
5: നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണിത് ഡോക്ടറോട് ചോദിച്ചോളൂ
7: ഹലോ
6: ആ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ
7: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്
6: പറഞ്ഞോളൂ
7: അതില്
5: T3, T4, TSH
7: എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്
6: ഓക്കെ
7: ഹോർമോൺസ് T3 1.3 mg
6: ഓക്കെ
7: T4 641 UG CL
6: ഓക്കെ
7: TSH 4.9 ULU ML ഇതാണ്
6: എന്താ സംശയം എന്താണ് അതില് TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 μ/L വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4% 9 എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും
7: അത്
6: മതി
5: ഡോക്ടർ ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം
6: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട് അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത് ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം എനിക്കും ഹൈപ്പോതൈറോയിഡിസം അതുകൊണ്ട് ഈ ഗുളിക തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ് കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് ആ മാതിരി കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജനിച്ച് കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആ അവസ്ഥയിൽ ഡോസിൽ പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത് സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
5: ഡോക്ടർ, ഒരു കോൾ കൂടിയാണ്. ഹലോ ഹലോ
8: ഹലോ,
5: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
8: ഇത് സ്റ്റീന.
5: എവിടുന്ന് വിളിക്കുന്നു?
8: ഇത് കൊല്ലത്തു നിന്ന് വിളിക്കാണ്.
5: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
8: കുറച്ച് വെച്ചിരിക്കേ.
5: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
8: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
6: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം.
8: ഓക്കെ.
6: തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
5: ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഇപ്പം ഹൈപ്പർതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം. ഹൈപ്പർതൈറോയിഡിസം
6: നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പർതൈറോയിഡിസം, ഹൈപ്പർതൈറോയിഡിസം. ഹൈപ്പർതൈറോയിഡിസിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർതൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടൊരു ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
5: ഡോക്ടർ, ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാരീതികളും എന്തൊക്കെയാണ്?
6: ചികിത്സാരീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
5: ഈ ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർതൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
6: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോതൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ടത് വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിന് ആവശ്യകതയില്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡ്സിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡ്സിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
5: ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
9: ഹലോ,
5: നമസ്കാരം. ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
9: ഷെമിയ, കോട്ടയത്ത് നിന്ന്.
5: ഡോക്ടറോട് ചോദിച്ചോളൂ.
9: ഓക്കെ ഓക്കെ. ഹലോ
6: പറയൂ പറയൂ കേൾക്കാം.
9: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
6: ഓക്കെ.
9: തൊണ്ടേ മുഴയായിട്ടാണ്, നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
6: ഓക്കെ.
9: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
6: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക്
9: ശേഷം?
6: ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
5: ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
6: തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനും അല്ലെ തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. 3-ാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയായിട്ടുണ്ട്. ഇപ്പോൾ 2-ാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. 2-ാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
5: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ, പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച്, ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ.
10: Also did a fellowship at Memorial Sloan Kettering Cancer Center at New York. मैं जो है भी आपको कैंसर के बारे में बताने वाला हूँ। कैंसर के नाम सुनते ही काफी लोग एकदम डर जाते हैं, वो सोचते हैं कि जिसको कैंसर होता है उसकी लाइफ कैंसिल हो जाती है। ऐसी बात नहीं है, कैंसर मीन्स कैंसर, इट इज नॉट देयर। अगर अर्ली डायग्नोसिस कर सकते हैं तो अपने कैंसर को ट्रीट कर सकते हैं और काफी हद तक उसको कंट्रोल और फिर क्योर भी कर सकते हैं। कैंसर नॉर्मली जो है अनयूजुअल चीजें, जो चीज अपन नहीं नॉर्मली नहीं खाना चाहिए, जैसा तंबाकू है और पान का मसाला है, अल्कोहल है, सिगरेट है और जेनेटिकली म्यूटेशन म्यूटेंट वेजिटेबल या फ्रूट्स होते हैं, उनके कारण भी हो सकता है। और कैंसर के सबसे लक्षण ये रहते हैं कि जैसा गम्स में से कभी कभी ब्लीडिंग हो जाना, या कोई अल्सर बहुत दिनों तक हील नहीं होना, या कोई ग्रोथ कहीं पे हो जाता है वो कम नहीं होता दवाइयों के बाद भी, उस चीज़ को अपने को दिखाना चाहिए। जब भी कभी मन में कोई गांठ हो, जब भी मन में आपको मालूम पड़े कि कोई चीज़ शरीर के अंदर आई है, जैसा गांठ आई है, तो उसको इमीडिएटली डॉक्टर के पास जाके दिखाना चाहिए। इससे ये मतलब ये नहीं है कि हर गांठ कैंसर की होती है, पर उसको जितना जल्दी तपास कराएंगे उतना अच्छा रहता है। और रेगुलरली बॉडी चेकअप आपको कराते रहना चाहिए और अपने आप को देखते रहना चाहिए कि कहीं कोई चीज़ की नई कोई चीज़ डेवलप नहीं हो रही है। एंड जो लोग पीपल शुड ऑल्सो टेक केयर द फैमिली हु हैज गॉट अ कैंसर, जिनके फैमिली में कैंसर की पेशेंट पहले से ही है, वो लोगों को बड़ा ध्यान रखना चाहिए क्योंकि जेनेटिकली ऑल्सो कैंसर कैन मूव इनटू द ऑफस्प्रिंग्स। कैंसर का इलाज, अब सब कैंसर का इलाज होने लगा है, अगर जितना जल्दी करते हैं तो उसका इलाज की जो रिकवरी है वो काफी अच्छी होती है।
11: People with diabetes can lose their legs. It is often forgotten that people with diabetes can die, can have an increased mortality because they lose their leg. So they lose their leg and they lose their life also. Now, how to prevent it is very easy. You have loss of sensation in the feet and less of blood supply. So don't smoke and wear footwear always. Inside the temple, inside the house, wear footwear and examine your feet every day for cuts, bruises and prevent an injury to the foot. And also wear footwear always inside the home. Now even in a temple, you need not walk barefoot. You can wear socks, and therefore person with diabetes can live a longer life and go with two legs and not lose one leg. People with pre-diabetes also have cardiovascular, kidney disease and so on. So you can't lose time, because newly diagnosed type 2 diabetes and pre-diabetes have a lot of heart disease, kidney disease and so on, and liver disease. And this message is specifically meant for clinicians who treat diabetes. Now, it's very important that earlier days we were talking only about diabetes. Today we are talking about diabetes, kidney, liver, heart. So it's very important we use drugs which have got benefit on those organs also. So it is very important to use these drugs much before metformin. Anyway, people with diabetes have polypharmacy requirement, and they need SGLT2, GLP-1 receptor agonist, they have metformin, pioglitazone, everything they need, especially long-term people with long-term diabetes. So use SGLT2 inhibitors and GLP-1 receptor agonist even before metformin, and the guidelines should change in the years to come.
12: Insights from the world's best medical minds. You are watching therightdoctors.com.

0: a very good day on 21st of June, which is celebrated all over the world as a World Yoga Day. This is the gift from India to mankind. And you would realize the importance of yoga, not only when you are here, but wherever I have been abroad, whether be it any airport in the United States or in Europe, or even in places you see on the beaches of Tel Aviv, you will find that there are many yoga centers, there are yoga rooms for people, and shows how immensely popular our ancient Indian tradition is spreading. And being a cardiologist, let me tell you, there are immense benefits of yoga on the heart and on the whole body. As per Hatha Yoga, not only it improves the exercise endurance and muscle flexibility, but also it has got positive benefits in reducing the heart rate, it reduces the blood pressure, it would increase the heart rate variability, which is a very risk factor for sudden cardiac death. It has got lot of benefit by increasing the vagal tone and also helps in reducing anxiety and depression, which is often associated with coronary artery disease. The European Journal of Preventive Cardiology, after a meta-analysis of various trials, has come to the conclusion that it is a useful add-on therapy in cases of coronary artery disease, in stable heart failure, and in cardiac dysarrhythmias. So friends, on this occasion of World Yoga Day on the 21st of June, let us all resolve to make yoga as a part of our existence. And we as doctors should practice it ourselves and also pass on this valuable knowledge to the world, to our patients for their benefit. And I'm very sure we will go and we would have a lot of publications and papers to support scientifically what is our ancient heritage. But finally, let me tell you one thing. Yoga is an add-on therapy. It is not a replacement. Just because you do yoga and you do pranayams, which will increase your exercise capacity, your pulmonary function test, that does not mean that you have to stop taking your cardiac medicines for heart, for hypertension. It is an add-on therapy and should not replace interventions. Thank you very much. Jai Hind.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്മോഹൻ, എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ആൻഡ് കിംസ് മെഡിക്കൽ സെൻറ്റർ, മണക്കാട്. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും അതിൻ്റെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിലെ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ്, 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10 to 15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UKയിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ പ്രമേഹ യങ് ആയിട്ടുള്ള, ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഇതൊരു നല്ല ന്യൂസാണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പൊ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ നവംബർ 14 എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേയം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDF വെബ്സൈറ്റ്, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യൻ കണ്ടിട്ട് അതിന് തക്കണമുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക, കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെയല്ല, ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും ഇപ്പൊ ക്യൂർ ചെയ്യാൻ പോലും ഇപ്പൊ പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട് ഒരു നോളജ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
2: റേഡിയോ ചാനൽ 104.91 ഡോക്ടർ ജയേഷ് ദേസായി കിഡ്നി വികાર તજ્ઞ આપનું હાર્દિક સ્વાગત કરે છે. તમને થતું હશે કે ડોક્ટર વળી રેડિયો જોકે શું કામ? તો આ રેડિયોમાં આપણને કિડનીની રચના, તેના કાર્ય, તેને લગતા રોગો, કારણો, કિડનીની સારસંભાળ, સાવચેતી, ખોરાક અને હા તમારા બધા પ્રશ્નોના જવાબો આપણને આપશું. તમારા મનમાં ઉદ્ભવતા સવાલના જવાબો અને કિડનીના રોગની અટકાવવાની સલાહ આપણને ઉપયોગ થશે. તો હવે પછીની બધી કડીઓમાં જે 3-5 મિનિટની હશે એમાં તમે સાંભળશો કિડની વિકાર તજ્ઞ ડૉક્ટર જયેશ દેસાઈને, જે વિલેપાર્લામાં શ્રીજી ક્લિનિકમાં પોતાનું પ્રાઇવેટ પ્રેક્ટિસ કરે છે અને મુંબઈના ઉપનગરમાં અંધેરીથી બાંદ્રા સુધી એ પોતાની તબીબી સારવાર પેશન્ટોને આપે છે. તો ચાલો કિડનીને લગતી બીમારી વિશે આપણે સાંભળીએ. આજકાલ તમે સાંભળ્યું હશે કે એન્વાયરમેન્ટલ ડે, કે જેમાં લોકો ઘણી હસ્તી જાણીવાની હસ્તીઓ પણ આપણે કચરો સાફ કરવા માટે ઉતરી પડ્યા હતા. લોકો ચોપાટી અને જૂના દરિયા પર આવેલા કચરો સાફ કરવા ગયા. તેવી રીતે જ આપણા બોડીમાં ઉદ્ભવતો રોજનો યુરિયા અને ક્રિએટિનિન, જે આપણા વર્ડમાં કહીએ, શબ્દોમાં કહીએ તો એ કચરો, એ સાફ કરવાનું કામ આપણી મનને કિડનીઓ કરે છે. એમાં એ કચરો એટલે યુરિયા, ક્રિએટિનિન અને એવા ઘણા જ વસ્તુ છે કે જે કિડની સફાઈ ચાલુ રાખે છે. તો પછી આપણે કરવું શું? તો આજકાલના જંક ફૂડ, અનકન્ટ્રોલ ડાયાબિટીસ, અનકન્ટ્રોલ બ્લડ પ્રેશર અને એવા કેટલાય રોગો છે કે જેનાથી કિડનીનું કામ કરવાનું ઓછું થતું જાય છે. તો તમે આ રેડિયોના માધ્યમ દ્વારા હું આપની સાથે રહીશ અને જણાવીશ કે કિડનીના રોગનું નિદાન, સારવાર, તેની સાર સંભાળ અને તેને અટકાવવાના પ્રયાસો અને આપણે ચર્ચા કરશું અને તમને આ પ્રયાસ કરશું કે તમને આ કિડનીની બીમારીમાં બધું જ જાણવા મળે. તો હવે પછીની કડીઓ સાંભળશો કે જે 2-5 મિનિટની હશે અને આપણને કિડનીની વારેમાં બધું જ બતાવશે. તો ચાલો મિત્રો, પછી પાછા મળશું આપણે પાછા મળશું. કિડનીની કાર્યરચના અને કિડનીની કાર્ય અને કિડનીની રચના પર આપણે ડિસ્કસ કરશું. મિત્રો, ચાલો, બાય બાય.

0: ലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
1: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റ് ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റ് ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
0: ഇത് രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക്
1: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
0: ഡോക്ടർ കോള്. ഹലോ ഹലോ
2: ഹലോ,
0: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
2: കോതമംഗലത്തിനാണ്.
0: ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ.
1: പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
2: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്.
1: പറഞ്ഞോളൂ.
2: അതില് T3, T4, TSH എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
1: ഓക്കെ.
2: ഹോർമോൺസ് T3 1.3 mg,
1: ഓക്കെ.
2: T4 641 UG/TL,
1: ഓക്കെ.
2: TSH 4.9 ULU/ml. ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
1: ഓക്കെ. എന്താ സംശയം, എന്താണ് അതില്?
2: പിന്നെ TSH കൂടുതലാണോ?
1: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
0: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
1: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസ് പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഡോക്ടർ, ഒരു കോൾ കൂടിയാണ്. ഹലോ ഹലോ
3: ഹലോ,
0: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ഇത് സ്റ്റീന.
0: എവിടുന്ന് വിളിക്കുന്നു?
3: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
0: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
3: കുറച്ച് വെച്ചിരിക്കാം.
0: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
3: ഈ മാസം മുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
1: തീർച്ചയായിട്ടുമാണ്. ഒരു മാസം മുറ കറക്റ്റ് ആയിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളത് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
0: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ പറഞ്ഞ ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം, ഹൈപ്പർ തൈറോയിഡിസിൻ്റെ
1: ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്നത് ആകെപ്പാടൊരു ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയല്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
0: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
1: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റ് മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
0: ഈ ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
1: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോതൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ടത് വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിന് ആവശ്യകതയില്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോതൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
0: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
4: ഹലോ,
0: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
4: ഹലോ,
1: പറയൂ, കേൾക്കാം.
4: ഈ
1: തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ലെവൽ പ്രഗ്നൻറ്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
0: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും,
1: തൈറോയിഡിൻ്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഒഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ വൺ, ഒന്ന്. നമ്പർ രണ്ട്, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനും ഇല്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യത ഉണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
0: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടറിന് പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡ്സിനെ കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ
5: ലൈവ് സ്ട്രീമിംഗ് ആൻഡ് ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോം ഫോർ ഡോക്ടേഴ്സ് ടു റീച്ച് കണക്ട് എൻഗേജ് ആൻഡ് എഡ്യൂക്കേറ്റ് പേഷ്യന്റ്സ് ആൻഡ് ഹൈ റിസ്ക് സിറ്റിസൻസ് ഓൺ എവിഡൻസ് ബേസ്ഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, thus enhancing health literacy and improve health outcomes.
6: Hello everyone, I'm Dr. Surajit Kumar Patra, Director and Consultant Diabetologist, Dr. Surajit Patra's Diabetes Clinic, Bhubaneswar. Today, in this series, we are going to discuss an important topic. This is called CGMS, Continuous Glucose Monitoring System. ଆପଣ ମାନେ ଜାଣିଥିବେ ଯେ ମାନେ ଜଣଙ୍କର ଯଦି ଡାଇବେଟିସ୍ ହେଲା ଆମେ କେମିତି ଚେକ୍ କରିବା, ମାନେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼୍ ସୁଗର, ପୋଷ୍ଟ ପ୍ରାଣ୍ଡେଲ ବ୍ଲଡ଼୍ ସୁଗର, ଏଚ୍ ବି ଏ ୱାନ୍ ସି ଲାଷ୍ଟ 2-3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ଼୍ ସୁଗର ବିଷୟରେ କହିଥାଏ. ତାପରେ ଏବେ ଆହୁରି ନୂଆ ଜିନିଷ ବି ଆସିଲାଣି, ଏହାକୁ କହନ୍ତି CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, CGMS. ଯେମିତି ଏହାର ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ବୁଝିବା ପାଇଁ, ଆମେ 24 ଘଣ୍ଟାରେ 1440 ମିନିଟ୍ ହୁଏ, ହେଲା? ତ ଫାଷ୍ଟିଂ ପିପି ଯେଉଁ ଟେଷ୍ଟ କରାଯାଏ ସେଇଟା ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼୍ ସୁଗର ଏମିତି 7:30 ମନେକର 200 ଥିଲା, ଖାଇସାରିକି 2 ଘଣ୍ଟା ପରେ 240 ହେଲା, ତ ସେଇଟା 2 ମିନିଟ୍ର ଭାଲ୍ୟୁ. ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଗୋଟେ ମିନିଟ୍ରେ ଥିଲା, ପୋଷ୍ଟ ପ୍ରାଣ୍ଡିଆଲ ଆଉ ଗୋଟେ ମିନିଟ୍, ତ ଗୋଟେ ଦିନ ଭିତରେ ଯେଉଁ 1440 ମିନିଟ୍ ହୁଏ ବାକି 1438 ମିନିଟ୍ରେ କେତେ ବ୍ଲଡ୍ ସୁଗର ରହେ ସେଟା ଫାଷ୍ଟିଂ ପିପିରୁ ଜଣାପଡ଼େ ନାହିଁ। ଆଉ ଯଦି ଆମେ HbA1c କରିବା ସେଟା ଲାଷ୍ଟ 3 ମାସର ବା 2-3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ୍ ସୁଗର କହେ କେତେ ରହୁଛି। ବାକି ଆମର ଯେଉଁ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଏବେ ଯେଉଁ ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଆପଣଙ୍କର ଗୋଟେ ଦିନ ଭିତରେ ଆମ 1440 ମିନିଟ୍ ଅଛି ଗୋଟେ ଦିନ ଭିତରେ, ସେଇ ଭିତରେ କେତେ ବ୍ଲଡ୍ ସୁଗର ଉପରକୁ ତଳକୁ ହେଉଛି ବା ଫ୍ଲକ୍ଚୁଏସନ୍ କେମିତି ହେଉଛି, ଯେଉଁ ଭେରିଏସନ୍ ହେଉଛି ତାକୁ କୁହାଯାଏ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇଟା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷଟା। ଆଉ ଗୋଟେ ହେଲା ଯେ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ଟାଇମ୍ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର କଣ୍ଟ୍ରୋଲରେ ମାନେ ରେଞ୍ଜରେ ରହୁଛି। ରେଞ୍ଜ ହେଲା 70-180 ମିଲିଗ୍ରାମ ପର୍ ଡେସିଲିଟର। ତ CGMS ହେଲା କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ, ଯେଉଁ 1440 ମିନିଟ୍ ଟାଇମ୍ ଅଛି 24 ଘଣ୍ଟାରେ, ପୁରା 1440 ମିନିଟ୍ର ଭାଲ୍ୟୁ ଆମକୁ ଜଣାପଡ଼ିବ ଗ୍ଲୁକୋଜ୍ କେତେ କେତେ ରହୁଛି ଆପଣଙ୍କର ବ୍ଲଡ୍ ଗ୍ଲୁକୋଜ୍ କେତେ ରହୁଛି। ତ ଏହାକୁ କୁହାଯାଏ CGMS କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ସିମ୍ପଲ ଲାଙ୍ଗୁଏଜ୍ରେ ଏଇଟା ହେଲା ଆପଣଙ୍କର ଯେମିତି ଲାଇଭ୍ ଟେଲିକାଷ୍ଟ, ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଲାଇଭ୍ ଟେଲିକାଷ୍ଟ। ତ ଏଇଟା ହେଲା ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଦ ବେଷ୍ଟ ମନିଟରିଂ ପାରାମିଟର ହେଲା। ତ ଏଠି ଆମ ଯେଉଁ ଟ୍ରାଇସେପ୍ ମସଲ ଅଛି ଏଠି ଗୋଟେ ସେନ୍ସର ଟାଇପ୍ର ଲାଗେ, ସେଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଲାଗିକି ରହିବ। ଆପଣ ସେଟା ଲଗେଇକି ସବୁ ଜିନିଷ କରିପାରିବେ, ଗାଧେଇ ପାରିବେ, ସମୁଦ୍ରରେ ଗାଧେଇ ପାରିବେ, ସୁଇମିଂ ପୁଲ୍ରେ ଗାଧେଇ ପାରିବେ, ସବୁ କରିପାରିବେ। ସେଇଟା କଣ୍ଟିନ୍ୟୁଅସ୍ଲି ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଚେକ୍ କରୁଛି, ସେଟାକୁ ସେଟାକୁ କୁହାଯାଏ ଇଣ୍ଟରଷ୍ଟିସିଆଲ୍ ଫ୍ଲୁଇଡ୍ ଗ୍ଲୁକୋଜ୍ ଆପଣଙ୍କ ଚେକ୍ କରୁଛି ସେ। ଆଉ ଗୋଟେ ରିଡର୍ ଥାଏ, ସେ ରିଡର୍ ଚେଷ୍ଟ ପାଖକୁ ନେଲେ ସ୍କାନ୍ କରିଦିଏ ଆପଣଙ୍କର ସୁଗର କେତେ ରହୁଛି। ଆପଣ ମୋବାଇଲ୍ରେ ଦେଖିପାରିବେ, ଲ୍ୟାପ୍ଟପ୍ରେ ଦେଖିପାରିବେ, ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଦେଖିପାରିବେ। ଏବେ ଆପଣ ଡିନର୍ କରିବାର ଆରମ୍ଭ କଲେ ଡିନର୍ କରିବା ଆଗରୁ ଆପଣ ସ୍କାନ୍ କରିକି ଦେଖିପାରିବେ କେତେ ରହୁଛି। ତ 24 ଆୱାର୍ ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଟାଇପ୍ର ଜିନିଷ ସେଇଟା, ତାକୁ କୁହାଯାଏ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ଏଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ରହେ, 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କ ଗୋଟେ ରିପୋର୍ଟ ଆସିଯିବ। ସେଇଥିରେ 2 ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଗୋଟେ ହେଲା TIR ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, ସେଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମାନେ 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ସମୟ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର 70-180 ମିଲିଗ୍ରାମ ଭିତରେ ରହୁଛି। ଯଦି 70-100 ମିଲିଗ୍ରାମ ଭିତରେ ଆପଣଙ୍କର 24 ଘଣ୍ଟା 1440 ମିନିଟ୍ ରହିଲା, ତ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%, ସେଇଟା ସବୁଥିରୁ ବେଷ୍ଟ ସିଚୁଏସନ୍, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%। ତ ମିନିମମ୍ ଅପ୍ଟିମମ୍ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମୋର ଦେନ୍ 70% ଯଦି ରହିଲା ଆମେ ତାକୁ ଅପ୍ଟିମମ୍ ବୋଲି କହୁ ତାକୁ। ଆଉ ଗୋଟେ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ମାନେ କେତେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ସେଇଟା ବି ଆମ CGMSରୁ ଜଣାପଡ଼େ। ତ ଏଇ 2 ପାରାମିଟର ବହୁତ ଇମ୍ପୋର୍ଟାଣ୍ଟ, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ଆଣ୍ଡ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇ 2 ଆମ CGMS ବା ତାକୁ AGP ବି କୁହାଯାଏ, ଆମ୍ବୁଲେଟରୀ ଗ୍ଲୁକୋଜ୍ ପ୍ରୋଫାଇଲ୍, ଏଇଥିରେ ଏଷ୍ଟିମେଟେଡ୍ HbA1c ବି ଆସିଯାଏ ସେଇ ରିପୋର୍ଟରେ। ତ ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଏଇଟା ସବୁଠାରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ। ଆମକୁ ଖାଲି 2 ମିନିଟ୍ର ଭାଲ୍ୟୁ ଜାଣିକି 1438 ମିନିଟ୍ର ଭାଲ୍ୟୁ ନ ଜାଣିକି ତାର ଟ୍ରିଟମେଣ୍ଟ କରିବା ସେଇଟା ଭଲ ନା 1440 ମିନିଟ୍ ବା 24 ଘଣ୍ଟା ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ବ୍ଲଡ୍ ସୁଗର ଦେଖିପାରିବା ସେଇଟା ଭଲ? ଏଇ ବିଷୟରେ ମାନେ ଏଇ ପଏଣ୍ଟ ହେଲା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ କି CGMS ଏବେ ହେଲା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଆଉ ଗୋଟେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଲାଇନ୍ସ ଅଛି ଯେ HbA1c ଇଜ୍ ଦ ଓଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, CGMS ଇଜ୍ ଦ ଗୋଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, ସୋ ଏଇଟା ମନେ ରଖିବେ। ତ HbA1c କରିବା କଥା, ସେଇଟା ବେଟର ଦେନ୍ ଫାଷ୍ଟିଂ ଆଣ୍ଡ PP, ବଟ୍ CGMS ଏଇଟା ହେଲା ନୂଆ କନ୍ସେପ୍ଟ, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ଇଜ୍ ଇଟ୍ ବେଟର ଦେନ୍ HbA1c, ଇଜ୍ ଇଟ୍ ବେଟର ଦେନ୍ ଫାଷ୍ଟିଂ PP? ୱେଲ୍, ଡିପେଣ୍ଡିଂ ଅନ୍ କେସ୍ ଟୁ କେସ୍ ବେସିସ୍। ତ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟରେ ଇଣ୍ଡିଭିଜୁଆଲାଇଜେସନ୍ ଇଜ୍ ଦ କି, ସବୁ ଡାଇବେଟିସ୍ ପର୍ସନ୍ ମାନେ ଅଲଗା, ସମସ୍ତଙ୍କ ସିଚୁଏସନ୍ ଅଲଗା, ସମସ୍ତଙ୍କ ମନିଟରିଂ ଅଲଗା। ତ ଏଇଟା Type 1ରେ ସମସ୍ତଙ୍କୁ ଆମେ CGMS କରିପାରିବା, Type 2ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍, Type 2 ଡାଇବେଟିସ୍ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍ରେ ଯଦି ବ୍ଲଡ୍ ସୁଗର ବହୁତ ଫ୍ଲକ୍ଚୁଏଟ୍ ହେଉଛି, କେବେ 250 ରହୁଛି, କେବେ 70 ହେଇଯାଉଛି, କେବେ ହାଇପୋଗ୍ଲାସେମିଆ ହେଉଛି, କେବେ ହାଇପରଗ୍ଲାସେମିଆ ହେଉଛି, ତା ମାନେ ବହୁତ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି। ତ ଏଇଟା ଦିନର କେଉଁ ଟାଇମ୍ରେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି, ଖାଇବା ଆଗରୁ ଖାଇବା ପରେ ଦିନର କେଉଁ ଟାଇମ୍ରେ, ସେଇଟା ଜାଣିବା ପାଇଁ CGMS ସବୁଥିରୁ ବଢ଼ିଆ। ତ CGMS ମାନେ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ, ଏଇଟା ଆମେ ୟୁଜ୍ କରିପାରିବା ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ପାଇଁ। ଏଇଟା ୟୁଜ୍ କଲେ ଦେଖାଯାଇଛି ରିସର୍ଚ୍ଚ ଷ୍ଟଡିରୁ ଯେ କମ୍ପ୍ଲିକେସନ୍ସକୁ ପ୍ରିଭେଣ୍ଟ ବି କରାଯାଇପାରିବ। ତ ଆମେ ଜାଣିଲେ ସେଇ ଜିନିଷକୁ ମ୍ୟାନେଜ୍ କରିପାରିବା, ମ୍ୟାନେଜ୍ ଡାଇବେଟିସ୍କୁ ଯଦି କଣ୍ଟ୍ରୋଲ୍ରେ ରଖିବା କମ୍ପ୍ଲିକେସନ୍ସରୁ ପ୍ରିଭେଣ୍ଟ କରିପାରିବା। ତ ଅଲ୍ଟିମେଟ୍ ଗୋଲ୍ ଅଫ୍ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟ ଇଜ୍ ଟୁ ପ୍ରିଭେଣ୍ଟ ଦ କମ୍ପ୍ଲିକେସନ୍ସ ଅଫ୍ ଡାଇବେଟିସ୍। ତ ଡାଇବେଟିସ୍କୁ କଣ୍ଟ୍ରୋଲ୍ରେ ରଖନ୍ତୁ, ସୁସ୍ଥ ରୁହନ୍ତୁ। ଥ୍ୟାଙ୍କ ୟୁ।
7: People with diabetes can lose their legs. It is often forgotten that people with diabetes can die, can have an increased mortality because they lose their leg. So they lose their leg and they lose their life also. Now, how to prevent it is very easy. you have loss of sensation in the feet and less of blood supply. So don't smoke and wear footwear always. Inside the temple, inside the house, wear footwear and examine your feet every day for cuts, bruises, and prevent an injury to the foot. And also wear footwear always inside the home. Now, even in a temple, you need not walk barefoot. You can wear socks, and therefore, personal diabetics can live a longer life and go with two legs and not lose one leg. People with pre-diabetes also have cardiovascular, kidney disease, and so on. So you can't lose time, because newly diagnosed type 2 diabetes and pre-diabetes have a lot of heart disease, kidney disease, and so on, and liver disease. And this message is specifically meant for clinicians who treat diabetes. Now, it's very important that earlier days we were talking only about diabetes. Today we are talking about diabetes, kidney, liver, heart. So it's very important we use drugs which have got benefit on those organs also. So it is very important to use these drugs much before metformin. Anyway, people with diabetes have polypharmacy requirement, and they need SGLT2, GLP-1 receptor agonist. They have metformin, pioglitazone, everything they need, especially long-term people with long-term diabetes. So use SGLT2 inhibitors and GLP-1 receptor agonist even before metformin, and the guidelines should change in the years to come.
8: Insights from the world's best medical minds. You are watching therightdoctors.com.

0: ପିଟ୍ୟୁଟାରୀ ଗ୍ରନ୍ଥିରୁ ତିଆରି ହୋଇଥାଏ। ଏହି ଥାଇରଏଡ୍ ହରମୋନ ଦେହର ପ୍ରତ୍ୟେକ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ ଛୋଟରୁ ଛୋଟ ଆରମ୍ଭ କରିକି ସବୁ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ ନିର୍ଭର କରନ୍ତି ଥାଇରଏଡ୍ ଉପରେ ତାଙ୍କ ପ୍ରପର ଫଙ୍କସନିଂ ପାଇଁ। ତେଣୁ ଥାଇରଏଡ୍ର କୌଣସି ପ୍ରକାର ଅସୁବିଧା ହୁଏ, ହୁଏତ ହାଇପୋଥାଇରଏଡ୍ କିମ୍ବା ହାଇପର ଥାଇରଏଡ୍, ଚାନ୍ସେସ୍ ଅଛି ଯେ ବଡିର ସବୁ ଅଙ୍ଗ ପ୍ରତ୍ୟଙ୍ଗ ଆଫେକ୍ଟେଡ୍ ହେବା ପାଇଁ। ବିଶେଷତଃ ଥାଇରଏଡ୍ ରୋଗ ତିନି ପ୍ରକାରରେ ଆମେ ଡିଭାଇଡ୍ କରିପାରିବା। ଗୋଟେ ହେଲା ହାଇପୋଥାଇରଏଡ୍, ମାନେ ଦରକାରଠୁ କମ୍ ଥାଇରଏଡ୍ ତିଆରି ହେବ। ହାଇପର ଥାଇରଏଡ୍ ମାନେ ଦରକାରଠୁ ଅଧିକ ହରମୋନ୍ ତିଆରି ହେବ। କିମ୍ବା ଗଏଟର ଯେଉଁଟା କୁହନ୍ତି, ଯେଉଁଟା ଥାଇରଏଡ୍ର ସାଇଜ୍ ବଢ଼ିବ। ତ ହାଇପୋଥାଇରଏଡ୍ ଯେଉଁଟାକି ଦରକାରଠୁ କମ୍ ଥାଇରଏଡ୍ ସିକ୍ରେଟ୍ ହୁଏ, ତା'ର ସିମ୍ପଟମ୍ସ କ'ଣ? ଆପଣଙ୍କର ଯଦି ଓଜନ ବଢ଼ୁଛି, ଦେହ ହାତ ଫୁଲୁଛି, ଦେହ ହାତ ବଥା ହେଉଛି, ଚୁଟି ଝଡ଼ୁଛି, କିମ୍ବା ଗଳାର ଗଏଟର ହେଲାଣି, ତେବେ ଆପଣଙ୍କର ଥାଇରଏଡ୍ ଅସୁବିଧା ଥାଇପାରେ। ଯେଉଁମାନେ ମହିଳା ସେମାନଙ୍କର ଅନ୍ୟ ଅସୁବିଧା ଯେପରିକି ଋତୁସ୍ରାବରେ ଅସୁବିଧା, ପିଲାଛୁଆ ନ ରହିବା, ପିଲାଛୁଆ ରହିଲେ ବି ବାରମ୍ବାର ନଷ୍ଟ ହେବା, ଏସବୁ ହାଇପୋଥାଇରଏଡ୍ର ଲକ୍ଷଣ। ଛୁଆମାନଙ୍କର ସ୍ମରଣ ଶକ୍ତି କମିଯିବା, ଠିକ୍ସେ ତାଙ୍କର ଗ୍ରୋଥ୍ ନ ହେବା, ଶାରୀରିକ ମାନସିକ ଗ୍ରୋଥ୍ ନ ହେବା, ଠିକ୍ ଟାଇମ୍ରେ ପ୍ୟୁବର୍ଟି ନ ହେବା, ଏଇଟା ଛୁଆମାନଙ୍କର ହାଇପୋଥାଇରଏଡ୍ର ଲକ୍ଷଣ। ଏମିତିଆ କେସ୍ରେ ଆମେ ଗୋଟେ FT3, FT4 ଏନ୍ TSH ଟେଷ୍ଟ କରିଥାଉ। ଏଥିରେ TSH ଅଧିକ ଆଉ FT3, FT4 କମ୍ ଆସେ। ୟାର ଟ୍ରିଟମେଣ୍ଟରେ ବହୁତ ସିମ୍ପଲ୍, ଗୋଟେ ଥାଇରଏଡ୍ ମେଡିସିନ୍ ଦିଆଯାଏ, ଥାଇରକ୍ସିନ୍, ଆଉ ସେଇଟା ଖାଇଲା ପରେ ପ୍ରତି 6 ସପ୍ତାହରୁ 8 ସପ୍ତାହ ଆପଣଙ୍କୁ ଟେଷ୍ଟ କରିବାକୁ ପଡ଼େ। ଯେବେ ଯାଏ ଥାଇରଏଡ୍ ନର୍ମାଲ୍ ନ ହୋଇଛି, ନର୍ମାଲ୍ ହୋଇସାରିଲା ପରେ 3-6 ମାସକୁ ଥରେ ଥରେ ଥାଇରଏଡ୍ ଟେଷ୍ଟ କରିବାକୁ ପଡ଼େ। ହାଇପର ଥାଇରଏଡ୍ କ'ଣ? ଏଇଟା ହେଉଛି ଦରକାରଠୁ ଅଧିକ ହାଇପର ଥାଇରଏଡ୍ ହରମୋନ୍ ଝରିବା। ଏଥିର ସିମ୍ପଟମ୍ସ କ'ଣ? ଆପଣଙ୍କର ଭୋକ ଅଧିକ ହେବା, ଭୋକ ଅଧିକ ହେବା ସତ୍ତ୍ୱେ ଆପଣଙ୍କର ଓଜନ କମିବା, ଦେହ ହାତ ଥରିବା, ଛାତି ଧଡ଼ଧଡ଼ ହେବା, କିଛି କେସେସ୍ରେ ଆଖି ବାହାରକୁ ଆସିଯିବା, ଏସବୁ ହେଉଛି ହାଇପର ଥାଇରଏଡ୍ର ଲକ୍ଷଣ। ଏପରି କେସ୍ରେ ବି ଆପଣଙ୍କର ଥାଇରଏଡ୍ର ଟେଷ୍ଟ କରାଯାଏ FT3, FT4, TSH, ଯେଉଁଥିରେ TSH ଲୋ ଥାଏ, FT3, FT4 ଅଧିକ ଥାଏ। ଏଇଟା ଟିକିଏ କମ୍ପ୍ଲେକ୍ସ ଟ୍ରିଟମେଣ୍ଟ ୟାର ହାଇପୋଥାଇରଏଡ୍ ଅପେକ୍ଷା। ଏଥିପାଇଁ କାରଣ ଜାଣିବା ପାଇଁ ବେଳେବେଳେ ଇମ୍ୟୁନ୍ ଏକ୍ସାମିନେସନ୍ କରିବାକୁ ପଡ଼େ, ବେଳେବେଳେ ଥାଇରଏଡ୍ ସ୍କାନ୍ ବି କରିବାକୁ ପଡ଼ିପାରେ। ଟ୍ରିଟମେଣ୍ଟରେ ୟା ପାଇଁ ଗୋଟେ ମେଡିସିନ୍ ଦିଆଯାଏ, ଏଇଟା ବି ଆପଣଙ୍କୁ କଣ୍ଟିନ୍ୟୁଅସ୍ଲି କିଛି ଦିନ ଖାଇବାକୁ ପଡ଼ିପାରେ, ଆଉ ସେଇଟା 4-6 weekly ଆପଣଙ୍କର ପୁଣି ଟେଷ୍ଟ କରାଯାଏ ଥାଇରଏଡ୍ ନର୍ମାଲ୍ ହୋଇଛି କି ହୋଇନାହିଁ ବୋଲି। ବେଳେବେଳେ ଏଇ ଆଣ୍ଟିଥାଇରଏଡ୍ ମେଡିସିନ୍ର ବହୁତ ସାଇଡ୍ ଇଫେକ୍ଟ ଥାଏ। ସେପରି କଣ୍ଡିସନ୍ରେ ଆପଣଙ୍କର ଅନ୍ୟ ଥେରାପି ଯେମିତି ସର୍ଜରୀ କିମ୍ବା ଆବ୍ଲେସନ୍ ଦରକାର ପଡ଼ିପାରେ। ତୃତୀୟ କାରଣ ହେଉଛି ଗଏଟର। ଗଏଟରର କାରଣ ମଲ୍ଟିପଲ୍ ହୋଇପାରେ। ଆଜିକାଲି ଇମ୍ୟୁନ୍ ସିଷ୍ଟମ୍ର ଡିରେଞ୍ଜମେଣ୍ଟ, ସେଇଟା ହେଉଛି ମେନ୍ କାରଣ। ତା ଛଡ଼ା ଆୟୋଡିନ୍ ଡେଫିସିଏନ୍ସିରେ ବି ଆପଣଙ୍କର ଗଏଟର ହୋଇପାରେ। ଜେନେଟିକ୍ କିଛି ପ୍ରୋବ୍ଲେମ୍ ଥିଲେ ବି ଗଏଟର ହୋଇପାରେ। ମେନ୍ କାରଣ ଗଏଟରର ହେଲା କି ଏଥିରେ 1-2% ଚାନ୍ସେସ୍ ଥାଏ କି ଏଇଟା କର୍କଟ ରୋଗ ହୋଇପାରେ। ସେଥିପାଇଁ କୌଣସି ବି ଗଏଟର ହେଲେ ଆମେ ପ୍ରଥମେ ଥାଇରଏଡ୍ର ଟେଷ୍ଟ ପଠାଇଥାଉ, ତାପରେ ଗୋଟେ ଅଲ୍ଟ୍ରାସାଉଣ୍ଡ କରିଥାଉ। ଅଲ୍ଟ୍ରାସାଉଣ୍ଡର କିଛି ଦେଖିକରି ଆମେ କହିଥାନ୍ତୁ FNAC, ୱିଚ୍ ଇଜ୍ ଫାଇନ୍ ନିଡ଼ିଲ୍ ଆସ୍ପିରେସନ୍ ସାଇଟୋଲୋଜି, ଯେଉଁଟାକି ଛୁଞ୍ଚି ପରୀକ୍ଷା, ସେଇଟା ହେବ କି ହେବ ନାହିଁ ଆମେ ଡିସାଇଡ଼୍ କରିଥାଉ। ଯଦି ଥାଇରଏଡ୍ର କ୍ୟାନ୍ସର ବାହାରିଲା, ତାହେଲେ ତା'ର ମେନ୍ ଟ୍ରିଟମେଣ୍ଟ ହେଉଛି ସର୍ଜରୀ।
1: ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസ് നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
2: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ 99% അല്ലെങ്കിൽ 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധനകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ 2 സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും, അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
1: ഇത് രണ്ട് ടെസ്റ്റുകളും കൊണ്ട് തന്നെ നമുക്ക്
2: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
1: ഡോക്ടർ കോള്. ഹലോ ഹലോ
3: ഹലോ
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ.
2: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്.
2: ആ പറഞ്ഞോളൂ.
3: അതില് ഇതാണ് കൊടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: ഹോർമോൺസ് T3 1.3 mg.
2: ഓക്കെ.
3: T4 641 UG/L.
2: ഓക്കെ.
3: TSH 4.9 ULU/ml. ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
2: ഓക്കെ. ആ എന്താ സംശയം, എന്താണ് അതില്?
3: ഇതിന് TSH കൂടുതലാണോ?
2: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4.9% എന്ന് പറഞ്ഞാൽ നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും.
3: നോർമലായിട്ട്
2: അത് മതി.
1: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
2: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, കൊച്ചുകുട്ടികളിൽ രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ച് കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസ് പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ, ഒരു കോൾ കൂടിയാണ്. ഹലോ. ഹലോ.
4: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സ്റ്റീന.
1: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
1: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
4: കുറച്ച് വെച്ചിരിക്കേ.
1: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
4: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
2: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഒരു ഗുളിക മാത്രം,
2: ഹൈപ്പർതൈറോയിഡിസം നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർതൈറോയിഡിസം. ഹൈപ്പർതൈറോയിഡിസിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർതൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടൊരു ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം 5-6 പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
1: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
2: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
1: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
2: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ട വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെയുണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളെക്കൊണ്ട്, ഒന്ന് ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട് ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
5: ഹലോ,
1: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
5: ഹലോ,
2: പറയൂ പറയൂ, കേൾക്കാം.
5: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
2: ഓക്കെ.
5: തൊണ്ടേ മുഴയായിട്ടാണ്, നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ്
2: കാണുന്നത്.
5: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
2: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
1: ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
2: തൈറോയിഡിന്റെ ട്യൂമറുകൾ, അപ്പൊ നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ് നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനുമില്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനു വേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസറാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യതയുണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോവാണെങ്കിൽ,
1: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിനെ കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടർ
6: എൻഡോക്രൈനോളജിസ്റ്റ് സാഥി ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അംഗദ് കുമാർ. ഡോക്ടർ സാഹബ് ബഹുത് ബഹുത് സ്വാഗത് ഹൈ കുമാർ ചാനൽ മേ.
7: ധന്യവാദ് ആപ്കാ.
6: डॉक्टर साहब, हार्मोनल बीमारियों में से एक डायबिटीज भी है, तो डायबिटीज को कैसे, इसमें किस हद तक जो हार्मोन है वो जिम्मेदार होता है डायबिटीज को बढ़ावा देने में?
7: डायबिटीज दो तरह का मूलतः होता है, टाइप 1 डायबिटीज जिसमें इंसुलिन बनता ही नहीं है हमारे शरीर में, और दूसरा होता है टाइप 2 डायबिटीज, इसमें इंसुलिन बनता तो है पर ढंग से काम नहीं करता. तो डायबिटीज जो बीमारी है या तो इंसुलिन नहीं बनती है या इंसुलिन जो बनती है वो ढंग से काम नहीं करती है. इसके अलावा कुछ हार्मोन है जैसे कि एस्टेरॉइड, भले वो शरीर के अंदर ज़्यादा बन रहा हो या ऐसा एस्टेरॉइड जो हो, हम लोग बाहर से बहुत लोग हम लोग ग्लूकोकॉर्टिकॉइड का टेबलेट लेते हैं, उससे भी डायबिटीज हो सकती है, जिसको हम लोग सेकेंडरी डायबिटीज बोलते हैं. इसी तरह से यदि हमारे शरीर में थायराइड हार्मोन, एल्डोस्टेरोन नामक एक हार्मोन होती है, उसकी अगर समस्या अगर ज़्यादा बढ़ जाए, अमाउंट ज़्यादा बढ़े, तो भी डायबिटीज कर सकती है, जिसको हम लोग सेकेंडरी डायबिटीज बोलते हैं.
6: सर, तो डायबिटीज़ के लिए, जैसे हम लोग डायबिटीज़ की बात कर रहे हैं, हॉर्मोन्स की बात कर रहे हैं, तो डायबिटीज़ के लिए इसमें एक्सरसाइज कितना इम्पोर्टेंट हो जाता है?
7: डायबिटीज़ के मरीजों में एक्सरसाइज का रोल उतना ही अहम है जितना कि हम लोग डायट्री कंट्रोल को बोलते हैं और ड्रग्स को बोलते हैं. एक्चुअली डायबिटीज़ के मरीजों को हम लोग बोलते हैं कि एक्सरसाइज इज द ड्रग, खासकर टाइप 2 डायबिटीज़ के मरीजों में. एक्चुअली होता क्या है कि डायबिटीज़ का मरीज अगर एक्सरसाइज शुरू करे तो उसका ग्लूकोज कंट्रोल अपने आप काफ़ी अच्छा होने लगता है. इसके अलावा एक्सरसाइज करने से जो कार्डियोवैस्कुलर रिस्क होते हैं, जैसे हार्ट अटैक की संभावना हुई, उसके अलावा स्ट्रोक की संभावना हुई, ये काफ़ी कम हो जाती है, और जो सडन कार्डियक डेथ होने की संभावना होती है वो भी घट जाती है एक्सरसाइज के करने से. इसके अलावा भी बहुत सारे बेनिफिट हैं, जैसे कि कोलेस्ट्रॉल कम होना, ब्लड प्रेशर का नियंत्रण में आ जाना, इसके अलावा नींद अच्छी आती है, मेमोरी अच्छी रहती है. तो एक्सरसाइज इज अ मस्ट फॉर टाइप 2 डायबिटीज पेशेंट्स.
6: तो जैसे डायबिटीज आपने बताया कि बहुत जरूरी है डायबिटीज वालों के लिए कि वो एक्सरसाइज करें, साथ ही ऐसे आम लोगों की बात कर ले तो एक्सरसाइज सबके लिए बहुत अच्छी है. तो इसमें जैसे डायबिटीज और हॉर्मोन्स की बात आ जाती है, तो हॉर्मोन्स को बैलेंस करने के लिए के लोग क्या कर सकते हैं?
7: जैसा कि हमने बताया कि हर एक मरीज को अपने कैपेसिटी के हिसाब से एक्सरसाइज करनी चाहिए और डाइट कंट्रोल करनी चाहिए. एक्सरसाइज और डाइट कंट्रोल का फ़ायदा क्या है कि हमारे शरीर में जितने भी इंसुलिन हैं, एक्सरसाइज करने से क्या होती है, इंसुलिन सेंसिटिविटी बढ़ती है, और जो भी शरीर इंसुलिन बना रहा है वो हमारे ज़रूरत के हिसाब से वो नॉर्मल हो जाते हैं। दूसरी चीज़ क्या है कि एक्सरसाइज करने से जो हमारे शरीर में ग्लूकोज प्रोड्यूस हो रहा है वो मसल की तरफ शिफ्ट हो जाता है और मसल इसे यूज करने लगता है। तो इससे क्या होता है कि शरीर में हमारे शरीर को इंसुलिन की ज़रूरत कम पड़ जाती है। दूसरी चीज़ है डाइट कंट्रोल। यदि खाने में हम कार्बोहाइड्रेट का अमाउंट कम कर दें, डायरेक्ट ग्लूकोज की अमाउंट कम कर दें, तो शरीर को इंसुलिन की ज़रूरत नहीं पड़ती है और इस तरह से जो हार्मोन हमारे लिए कम है उसको भी हम लोग अच्छे से यूटिलाइज कर सकते हैं।
6: सर, तो अगर किसी को जैसे डायबिटीज़ के साथ इंसुलिन की समस्याएं है और बहुत से ऐसे लोग होते हैं कि वो अगर इंसुलिन की कमी है तो इंजेक्शन लेना होता है, वो लोग नहीं लेते हैं, तो वो कितनी बड़ी गलती कर रहे हैं?
7: डायबिटीज़ के मरीजों में टाइप 1 में तो इंसुलिन इज अ मस्ट। अगर टाइप 1 डायबिटीज़ से आप डायग्नोज हुए हैं तो आपको इंसुलिन डिजीज के शुरुआती समय से ही लेना है। यदि आप इंसुलिन नहीं लेते हैं तो आपको क्या होगा, कई बार डायबिटिक कीटोएसिडोसिस जिसको बोलते हैं उसमें कई बार होती है कि बेहोशी होना, चक्कर आना और हॉस्पिटल एडमिशन की भी ज़रूरत पड़ सकती है, कई बार जान भी जा सकती है। इसके अलावा टाइप 2 के जो मरीज हैं उनमें भी कई बार होती है कि जो हम लोग मेडिसिन दे रहे हैं, एक्सरसाइज कर रहे हैं, उसके बावजूद भी जो शरीर से इंसुलिन बन रहा है वो सफिशेंट नहीं है, तो कई बार हमें इंसुलिन पर स्टार्ट करना पड़ सकता है। और वैसे मरीजों को इंसुलिन पे स्टार्ट करना चाहिए और रहना चाहिए।
6: तो शुक्रिया डॉक्टर साहब, जो आपने जानकारी दी है उसके लिए बहुत बहुत शुक्रिया।
7: धन्यवाद आपका।
6: तो आप डॉक्टर अंगद कुमार को सुन रहे थे, जिन्होंने इतनी सारी जानकारी हमारे साथ डायबिटीज के बारे में साझा की है कि अगर किसी को डायबिटीज होती है हॉर्मोन्स किस तरीके से जिम्मेदार होता है। तो फिलहाल इतना ही, चैनल को सब्सक्राइब कर ले, फेसबुक पेज को लाइक करें, इस वीडियो के बारे में आप क्या राय रखते हैं हमें कमेंट कर जरूर बताएं, साथ ही डॉक्टर साहब से आपके क्या सवाल है हमें मेल बॉक्स में कमेंट कर भेज सकते हैं। तो फिलहाल इतना ही।
8: ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ, ਮੈਂ ਇਮਤਿਆਜ਼ ਬਰਾੜ ਅਤੇ ਤੁਸੀਂ ਵੇਖ ਰਹੇ ਹੋ ਚੜ੍ਹਦੀ ਕਲਾ ਟਾਈਮ ਟੀਵੀ, ਅਤੇ ਅੱਜ ਤੁਹਾਡੇ ਸਾਰਿਆਂ ਦੇ ਹਰਮਨ ਪਿਆਰੇ ਪ੍ਰੋਗਰਾਮ ਹੈਲਦੀ ਲਾਈਫ ਦੇ ਵਿੱਚ ਅਸੀਂ ਤੁਹਾਨੂੰ ਮੁਖਾਤਿਬ ਕਰਵਾਉਣ ਜਾ ਰਹੇ ਹਾਂ ਡਾਕਟਰ ਗਗਨ ਪ੍ਰਿਆ ਜੀ ਦੇ ਨਾਲ, ਜੋ ਕਿ MD DM ਨੇ ਐਂਡੋਕ੍ਰੀਨੋਲੋਜੀ ਦੇ ਵਿੱਚ, ਅਤੇ ਅੱਜ ਉਹਨਾਂ ਦਾ ਸਾਡੇ ਸਟੂਡੀਓ ਦੇ ਵਿੱਚ ਪਹੁੰਚਣ ਦੇ ਉੱਪਰ ਅਸੀਂ ਉਹਨਾਂ ਨੂੰ ਜੀ ਆਇਆਂ ਨੂੰ ਆਖਦੇ ਹਾਂ।
9: ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ।
8: ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ। ਅਤੇ ਡਾਕਟਰ ਸਾਹਿਬ, ਸਭ ਤੋਂ ਪਹਿਲਾ ਸਵਾਲ ਇਹ ਹੈ ਕਿ ਐਂਡੋਕ੍ਰੀਨੋਲੋਜੀ ਜਿਹੜਾ ਇੱਕ ਟਰਮ ਆਉਂਦੀ ਹੈ, ਸਬਜੈਕਟ ਆਉਂਦਾ ਹੈ, ਇਹਦੇ ਬਾਰੇ 'ਚ ਜ਼ਰੂਰ ਦੱਸੋ ਜੀ।
9: ਇਮਤਿਆਜ਼ ਜੀ, ਐਂਡੋਕ੍ਰੀਨੋਲੋਜੀ ਜਿਹੜੀ ਟਰਮ ਹੈ ਇਹ ਮਾਹਿਰਤਾ ਹੁੰਦੀ ਹੈ ਹਾਰਮੋਨਸ ਦੀ ਬਿਮਾਰੀਆਂ ਨਾਲ। ਜਿਹੜੀ ਹਾਰਮੋਨਸ ਦੀ ਬਿਮਾਰੀਆਂ ਹੈ ਇਹ ਸਾਡੇ ਹਾਰਮੋਨ ਗਲੈਂਡਸ, ਜਿਹੜੇ ਐਂਡੋਕ੍ਰੀਨ ਗਲੈਂਡਸ ਕਹਿੰਦੇ ਹੈ, ਪਿਟਿਊਟਰੀ ਗਲੈਂਡ ਹੁੰਦਾ ਹੈ ਬ੍ਰੇਨ ਵਿੱਚ, ਫਿਰ ਥਾਇਰੋਇਡ ਹੁੰਦਾ ਹੈ ਗਲੇ ਵਿੱਚ, ਪੈਰਾਥਾਇਰੋਇਡ ਉਸਦੇ ਪਿੱਛੇ ਇੱਕ ਹੋਰ ਗਲੈਂਡ ਹੁੰਦਾ ਜਿਹੜਾ ਕੈਲਸ਼ੀਅਮ ਨੂੰ ਰੈਗੂਲੇਟ ਕਰਦਾ ਹੈ, ਪੈਨਕ੍ਰੀਆਜ਼ ਇੱਕ ਗਲੈਂਡ ਹੈ, ਔਰ ਜਿਹੜੇ ਹਾਰਮੋਨ ਫੀਮੇਲ ਔਰ ਮੇਲ ਹਾਰਮੋਨਸ ਦੇ ਗਲੈਂਡਸ ਹੈ, ਟੈਸਟੀਜ਼ ਔਰ ਓਵਰੀਜ਼, ਇਹ ਉਹਨਾਂ ਦੀ ਸਿਕਰੀਸ਼ਨਸ ਦੀ ਸਟੱਡੀ ਹੁੰਦੀ ਹੈ, ਸਾਰੀ ਸਾਇੰਸ ਉਸਦੇ ਪਿੱਛੇ ਹੈ। ਇਸ ਵਿੱਚ ਬਹੁਤ ਸਾਰੀ ਬਿਮਾਰੀਆਂ ਆਉਂਦੀਆਂ ਨੇ, ਜਿੱਦਾਂ ਕਿ ਕੋਈ ਬੱਚਾ ਛੋਟਾ ਹੈ ਜਾਂ ਵੱਡਾ ਹੈ, ਜਾਂ ਕਿਸੇ ਨੂੰ ਥਾਇਰੋਇਡ ਦੀ ਬਿਮਾਰੀ ਹੈ, ਔਰ ਦੂਸਰਾ ਜਿਹੜਾ ਇੱਕ ਬਹੁਤ ਇੰਪੋਰਟੈਂਟ ਬਿਮਾਰੀ ਇਸ ਸਬਜੈਕਟ ਦੇ ਅੰਡਰ ਆਉਂਦੀ ਹੈ ਉਹ ਹੈ ਡਾਇਬਟੀਜ਼, ਮਧੂਮੇਹ ਦੀ ਬਿਮਾਰੀ
8: ਜੀ। ਅਤੇ ਡਾਇਬਟੀਜ਼ ਦਾ ਤੁਸੀਂ ਜ਼ਿਕਰ ਕੀਤਾ ਡਾਕਟਰ ਸਾਹਿਬ, ਤੋਂ ਅਸੀਂ ਜ਼ਰੂਰ ਜਾਣਨਾ ਚਾਹਾਂਗੇ ਕਿ ਡਾਇਬਟੀਜ਼ ਜਿਹੜੀ ਹੁੰਦੀ ਹੈ ਉਹ ਹੁੰਦੀ ਕੀ ਹੈ?
9: ਹਾਂ, ਡਾਇਬਟੀਜ਼ ਇੱਕ ਬਹੁਤ ਹੀ ਕੋਮਨ ਆਮ ਬਿਮਾਰੀ ਹੋ ਗਈ ਹੈ, ਜਿਸ ਵਿੱਚ ਕਿ ਬਲੱਡ ਵਿੱਚ ਜਿਹੜੀ ਸ਼ੂਗਰ ਦੀ ਮਾਤਰਾ ਹੈ, ਗਲੂਕੋਜ਼ ਦੀ ਮਾਤਰਾ, ਉਹ ਲਗਾਤਾਰ ਵੱਧ ਰਹਿੰਦੀ ਹੈ ਨੋਰਮਲ ਤੋਂ। ਹੁਣ ਇਸ ਬਿਮਾਰੀ ਨਾਲ ਪ੍ਰੋਬਲਮਸ ਵੀ ਹੋ ਸਕਦੀਆਂ, ਜਦੋਂ ਸ਼ੂਗਰ ਵੱਧ ਹੁੰਦੀ ਹੈ ਉਹ ਵੱਖ ਵੱਖ ਔਰਗਨਸ ਨੂੰ ਡੈਮੇਜ ਕਰ ਸਕਦੀ ਹੈ, ਨੁਕਸਾਨ ਪਹੁੰਚਾ ਸਕਦੀ ਹੈ, ਜਿੱਦਾਂ ਕਿ ਅੱਖ ਹੋ ਗਈ, ਕਿਡਨੀਜ਼ ਹੋ ਗਈਆਂ, ਹਾਰਟ ਹੋ ਗਿਆ, ਇਹ ਵਾਈਟਲ ਔਰਗਨਸ, ਜਾਂ ਪੈਰਾਂ ਦੀ ਨਸਾਂ ਹੋ ਗਈਆਂ, ਇਹ ਵਾਈਟਲ ਔਰਗਨਸ ਜਿਹੜੇ ਹੈ ਇਹ ਡਾਇਬਟੀਜ਼ ਵਿੱਚ ਅਫੈਕਟ ਹੋ ਸਕਦੇ ਹੈ
8: ਜੀ। ਅਤੇ ਡਾਕਟਰ ਸਾਹਿਬ, ਇਹ ਵੀ ਨਾਲ ਦੀ ਨਾਲ ਸਾਡੇ ਜਿਹੜੇ ਇਸ ਵਕਤ ਸਾਡੇ ਦਰਸ਼ਕ ਨੇ ਤੁਹਾਡੇ ਨਾਲ ਮੁਖਾਤਿਬ ਹੋ ਰਹੇ ਨੇ, ਉਹਨਾਂ ਨੂੰ ਜ਼ਰੂਰ ਦੱਸੋ ਕਿ ਇਹਦੇ ਸ਼ੁਰੂਆਤੀ ਕਾਰਨ ਕੀ ਨੇ?
9: ਡਾਇਬਟੀਜ਼ ਹੁਣ ਕਾਫੀ ਕਿਸਮ ਦੀ ਹੁੰਦੀ ਹੈ, ਜਿਹੜੀ ਕਿ ਕੋਮਨੈਸਟ ਡਾਇਬਟੀਜ਼ ਹੈ ਉਹ ਟਾਈਪ 2 ਡਾਇਬਟੀਜ਼ ਹੈ, ਜਿਸ ਵਿੱਚ ਕਿ ਇਨਸੁਲਿਨ ਜਿਹੜੀ ਹੈ ਉਹ ਕੰਮ ਘੱਟ ਕਰ ਰਹੀ ਹੁੰਦੀ ਹੈ ਬੋਡੀ ਵਿੱਚ, ਔਰ ਇਸਦਾ ਸਭ ਤੋਂ ਵੱਡਾ ਕਾਰਨ ਇੱਕ ਤਾਂ ਹੈ ਕਿ ਫੈਮਿਲੀ ਵਿੱਚ ਕਿਸੇ ਨੂੰ ਡਾਇਬਟੀਜ਼ ਹੈ, ਅੱਗੇ ਅਗਲੀ ਜਨਰੇਸ਼ਨ ਨੂੰ ਰਿਸਕ ਹੁੰਦਾ ਹੈ, ਸੋ ਜੈਨੇਟਿਕ ਜਿਹਨੂੰ ਅਸੀਂ ਕਹਿੰਦੇ ਹਾਂ ਪ੍ਰੀ ਡਿਸਪੋਜੀਸ਼ਨ ਹੈ। ਬਟ ਸਭ ਤੋਂ ਵੱਡਾ ਕਾਰਨ ਕਿਉਂ ਟਾਈਪ 2 ਡਾਇਬਟੀਜ਼ ਜਿਹੜੀ ਤੇਜ਼ੀ ਨਾਲ ਵੱਧ ਰਹੀ ਹੈ, ਉਸਦਾ ਕਾਰਨ ਇਹ ਹੈ ਕਿ ਸਾਡਾ ਖਾਣ ਪਾਣ, ਰਹਿਣ ਸਹਿਣ ਟੋਟਲੀ ਚੇਂਜ ਹੋ ਗਿਆ ਹੈ, ਜਿੱਦਾਂ ਕਿ ਖਾਣੇ ਵਿੱਚ ਬਹੁਤ ਹਾਈ ਐਨਰਜੀ ਫੂਡਸ, ਫਾਸਟ ਫੂਡਸ ਵੱਧ ਗਏ ਹੈ, ਕਾਰਬੋਹਾਈਡਰੇਟ ਇਨਟੇਕ ਸਾਡਾ ਜਿਹਨੂੰ ਕਹਿੰਦੇ ਹਾਂ ਨਾ, ਉਹ ਬਹੁਤ ਜ਼ਿਆਦਾ ਹੈ, ਅਨਾਜ ਬਹੁਤ ਖਾਣ ਲੱਗ ਗਏ ਹੈ, ਜਾਂ ਸ਼ੂਗਰ ਇਨਟੇਕ ਵੱਧ ਗਈ ਹੈ, ਇਹ ਮੇਨ ਰੀਜ਼ਨ ਹੈ। ਦੂਜਾ ਮੇਨ ਕਾਰਨ ਇਹ ਹੈ ਕਿ ਸਾਡਾ ਲਾਈਫ ਸਟਾਈਲ ਜਿਹੜਾ ਹੈ ਉਹ ਬਿਲਕੁਲ ਹੀ ਸੈਡੈਂਟਰੀ ਹੋ ਗਿਆ, ਐਕਸਰਸਾਈਜ਼ ਬਹੁਤ ਘੱਟ ਗਈ ਹੈ, ਰੂਟੀਨ ਕੰਮ ਸਾਰੇ ਬੈਠ ਕੇ ਹੋਣ ਲੱਗ ਗਏ ਹੈ। ਸੋ ਇਹ ਦੋ ਮੇਜਰ ਕਾਰਨ ਹੈ ਕਿ ਡਾਇਬਟੀਜ਼ ਵੱਧਦੀ ਜਾ ਰਹੀ ਹੈ। ਤੀਜਾ ਇੱਕ ਮੇਜਰ ਫੈਕਟਰ ਹੈ ਸਟ੍ਰੈਸ। ਸਾਡੀ ਅੱਜ ਕੱਲ੍ਹ ਦੀ ਲਾਈਫ ਬਹੁਤ ਹੀ ਸਟ੍ਰੈਸਫੁਲ ਹੋ ਗਈ ਹੈ ਔਰ ਉਸ ਕਰਕੇ ਵੀ ਇਹ ਬਿਮਾਰੀ ਤੇਜ਼ੀ ਨਾਲ ਵੱਧ ਰਹੀ ਹੈ।
8: ਤਾਂ ਡਾਕਟਰ ਸਾਹਿਬ, ਤੁਸੀਂ ਬਾਖੂਬੀ ਦੱਸਿਆ ਹੈ ਟਾਈਪ 2 ਡਾਇਬਟੀਜ਼ ਦੇ ਬਾਰੇ ਵਿੱਚ, ਤਾਂ ਕੋਈ ਟਾਈਪ 1 ਵੀ ਹੋਏਗੀ, ਉਹਦੇ ਬਾਰੇ 'ਚ ਜ਼ਰੂਰ ਦੱਸੋ ਜੀ।
9: ਹਾਂ ਇਮਤਿਆਜ਼ ਜੀ, ਟਾਈਪ 1 ਡਾਇਬਟੀਜ਼ ਲਗਭਗ 5-10% ਲੋਕਾਂ 'ਚ ਹੁੰਦੀ ਹੈ। ਇਸ ਵਿੱਚ ਪ੍ਰੋਬਲਮ ਕੀ ਹੁੰਦੀ ਹੈ ਕਿ ਜਿਹੜੇ ਪੈਨਕ੍ਰੀਆਜ਼ ਹੈ ਸਾਡੇ ਗਲੈਂਡ, ਐਂਡੋਕ੍ਰੀਨ ਗਲੈਂਡ, ਜਿਹੜੇ ਕਿ ਇਨਸੁਲਿਨ ਬਣਾਉਂਦੇ ਹੈ, ਉਹਨਾਂ ਦੀ ਸਿਕਰੀਸ਼ਨ ਇਨਸੁਲਿਨ ਦੀ ਘੱਟ ਹੋ ਜਾਂਦੀ ਹੈ। ਸੋ ਇਹ ਟਾਈਪ 1 ਡਾਇਬਟੀਜ਼ ਸਿਰਫ ਉਸ ਕਰਕੇ ਹੁੰਦੀ ਹੈ ਕਿ ਇਨਸੁਲਿਨ ਸਿਕਰੀਸ਼ਨ ਜਿਹੜੀ ਹੈ ਉਹ ਘੱਟ ਗਈ ਹੈ ਔਰ ਇਸਦਾ ਇਲਾਜ ਸਿਰਫ ਔਰ ਸਿਰਫ ਇਨਸੁਲਿਨ ਦੇ ਟੀਕਿਆਂ ਨਾਲ ਹੀ ਹੋ ਸਕਦਾ ਹੈ। ਟਾਈਪ 2 ਡਾਇਬਟੀਜ਼ ਵਿੱਚ ਕਈ ਵਾਰੀ ਗੋਲੀਆਂ ਕੰਮ ਕਰ ਜਾਂਦੀਆਂ, ਅਕਸਰ ਦਵਾਈਆਂ ਕੰਮ ਕਰ ਜਾਂਦੀਆਂ, ਕੁਝ ਸਟੇਜ 'ਤੇ ਇਨਸੁਲਿਨ ਲਾਉਣੀ ਪੈਂਦੀ ਹੈ, ਬਟ ਟਾਈਪ 1 ਡਾਇਬਟੀਜ਼ ਵਿੱਚ ਇਨਸੁਲਿਨ ਹੀ ਉਸਦਾ ਇਲਾਜ ਹੈ
8: ਜੀ। ਤਾਂ ਡਾਕਟਰ ਸਾਹਿਬ, ਨਾਲ ਦੀ ਨਾਲ ਸਾਡੇ ਜਿਹੜੇ ਇਸ ਵਕਤ ਦਰਸ਼ਕ ਜੁੜੇ ਹੋਏ ਨੇ ਉਹਨਾਂ ਨੂੰ ਇਹ ਵੀ ਜ਼ਰੂਰ ਦੱਸਣਾ ਜੀ ਕਿ ਡਾਇਬਟੀਜ਼ ਦੇ ਲੱਛਣ ਕੀ ਨੇ।
9: ਡਾਇਬਟੀਜ਼ ਨੂੰ ਅਸੀਂ ਇੱਕ ਸਾਇਲੈਂਟ ਬਿਮਾਰੀ ਮੰਨਦੇ ਹਾਂ ਕਿਉਂਕਿ ਉਸਦੇ ਲੱਛਣ ਕਾਫੀ ਲੇਟ ਸਟੇਜ 'ਤੇ ਆਉਂਦੇ ਹਨ। ਜਿਹੜੇ ਆਮ ਲੋਕਾਂ 'ਚ ਪਤਾ ਹੈ ਲੋਕਾਂ ਨੂੰ ਕਿ ਉਸਦੇ ਲੱਛਣ ਹੁੰਦੇ ਹੈ, ਪਿਸ਼ਾਬ ਜ਼ਿਆਦਾ ਆਉਣਾ, ਪਿਆਸ ਜ਼ਿਆਦਾ ਲੱਗਣਾ, ਜਾਂ ਵਜ਼ਨ ਕਿਸੇ ਦਾ ਬਹੁਤ ਤੇਜ਼ੀ ਨਾਲ ਘੱਟ ਰਿਹਾ ਹੈ, ਜਾਂ ਥਕਾਵਟ ਹੈ, ਕਮਜ਼ੋਰੀ ਹੈ, ਇਹ ਲੱਛਣ ਕਾਫੀ ਹਾਈ ਬਲੱਡ ਸ਼ੂਗਰ ਲੈਵਲ 'ਤੇ ਆਉਂਦੇ ਹੈ, ਜਿਹੜੀ ਕਿ ਰੂਟੀਨ ਬਲੱਡ ਸ਼ੂਗਰ ਲੈਵਲ ਹੈ ਉਸ 'ਤੇ ਨਹੀਂ ਆਉਂਦੇ। ਇਸ ਲਈ ਕਿਉਂਕਿ ਇਹ ਬਿਮਾਰੀ ਸਾਇਲੈਂਟ ਹੈ, ਇੰਪੋਰਟੈਂਟ ਇਹ ਹੈ ਕਿ ਇਸਦਾ ਜਿਹੜਾ ਟੈਸਟ ਹੈ ਸ਼ੂਗਰ ਦਾ, ਇਹ ਜਿਨ੍ਹਾਂ ਨੂੰ ਰਿਸਕ ਹੈਗਾ ਡਾਇਬਟੀਜ਼ ਦਾ, ਉਹਨਾਂ ਨੂੰ ਘੱਟ ਉਮਰ ਤੋਂ ਹੀ ਇਹ ਟੈਸਟਿੰਗ ਹਰ ਸਾਲ ਸ਼ੁਰੂ ਕਰ ਦੇਣੀ ਚਾਹੀਦੀ ਹੈ, ਲੱਛਣਾਂ ਦੀ ਵੇਟ ਨਹੀਂ ਕਰਨੀ।
8: ਅਤੇ ਡਾਕਟਰ ਸਾਹਿਬ, ਇਹ ਵੀ ਜਾਣਨਾ ਚਾਹਾਂਗੇ ਕਿ ਇਹ ਜੇ ਕਿਹੜੇ ਲੋਕ ਨੇ ਜਿਨ੍ਹਾਂ ਨੂੰ ਇਸਦਾ ਰਿਸਕ ਹੁੰਦਾ ਜੀ?
9: ਕੁਛ ਲੋਕਾਂ ਨੂੰ ਡਾਇਬਟੀਜ਼ ਹੋਣ ਦਾ ਖਤਰਾ ਜ਼ਿਆਦਾ ਹੈ। ਇਹ ਲੋਕ ਉਹ ਹੁੰਦੇ ਹੈ ਜਿਨ੍ਹਾਂ ਦਾ ਸ਼ੁਰੂ ਤੋਂ ਵਜ਼ਨ ਜ਼ਿਆਦਾ ਹੋਵੇ, ਜਾਂ ਹੁਣ ਇਕਦਮ ਵਜ਼ਨ ਵਧਿਆ ਹੋਵੇ, ਜਾਂ ਕਿਸੇ ਦੇ ਘਰ ਵਿੱਚ ਆਲਰੇਡੀ ਪੇਰੈਂਟਸ ਨੂੰ ਡਾਇਬਟੀਜ਼ ਦੀ ਬਿਮਾਰੀ ਹੈ, ਜਾਂ ਭੈਣ ਭਰਾ ਨੂੰ ਡਾਇਬਟੀਜ਼ ਦੀ ਬਿਮਾਰੀ ਹੈ, ਉਹਨਾਂ ਨੂੰ ਖਤਰਾ ਜ਼ਿਆਦਾ ਹੁੰਦਾ ਹੈ। ਜਾਂ ਫਿਰ ਕਿਸੇ ਮਹਿਲਾ ਨੂੰ ਗਰਭ ਦੇ ਦੌਰਾਨ ਡਾਇਬਟੀਜ਼ ਹੋ ਗਈ, ਜਿਹਨੂੰ ਅਸੀਂ ਜੈਸਟੇਸ਼ਨਲ ਡਾਇਬਟੀਜ਼ ਕਹਿੰਦੇ ਹਾਂ, ਉਹ ਵੀ ਖਤਰੇ 'ਚ ਹੁੰਦੇ ਹੈ। ਸੋ ਇਹ ਵਾਲੇ ਰਿਸਕ ਫੈਕਟਰਸ ਜਿਨ੍ਹਾਂ ਨੂੰ ਹੈ, ਉਹਨਾਂ ਨੂੰ ਖਾਸ ਕਰਕੇ ਟੈਸਟਿੰਗ ਜਿਹੜੀ ਹੈ ਘੱਟ ਉਮਰ ਤੋਂ ਸ਼ੁਰੂ ਕਰ ਦੇਣੀ ਚਾਹੀਦੀ ਹੈ।
8: ਤਾਂ ਪਿਆਰੇ ਦਰਸ਼ਕੋ, ਅਸੀਂ ਅੱਜ ਹੈਲਦੀ ਲਾਈਫ ਦੇ ਵਿੱਚ ਡਾਕਟਰ ਗਗਨ ਪ੍ਰਿਆ ਦੇ ਨਾਲ ਗੱਲਬਾਤ ਕਰ ਰਹੇ ਹਾਂ ਅਤੇ ਹੋਰ ਵੀ ਜੋ ਖਾਸ ਜਾਣਕਾਰੀ ਹੈ ਉਹ ਤੁਹਾਡੇ ਨਾਲ ਸਾਂਝੀ ਜ਼ਰੂਰ ਕਰਾਂਗੇ, ਪਰ ਉਸ ਤੋਂ ਪਹਿਲਾਂ ਲੈਂਦੇ ਹਾਂ ਇੱਕ ਛੋਟਾ ਜਿਹਾ ਬ੍ਰੇਕ।
10: ਹਰੇਕ ਇਨਸਾਨ ਦੇ ਅੰਦਰ ਕੋਈ ਨਾ ਕੋਈ ਕਲਾਕਾਰ ਲੁਕਿਆ ਬੈਠਾ ਹੈ। ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ, ਮੈਂ ਹਾਂ ਫਿਲਮ ਨਿਰਦੇਸ਼ਕ ਜਤਿੰਦਰ ਸਿੰਘ ਜੀਤੂ। ਲੈ ਕੇ ਆ ਰਿਹਾ ਤੁਹਾਡੇ ਲਈ ਇੱਕ ਨਵੇਕਲਾ ਪ੍ਰੋਗਰਾਮ ਜਿਸ ਦਾ ਨਾਮ ਹੈ ਲਾਈਟ ਕੈਮਰਾ ਐਂਡ ਚੱਕ ਦਿਓ

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്മോഹൻ, എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ആൻഡ് കിംസ് മെഡിക്കൽ സെന്റർ, മണക്കാട്. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്തിൽ തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും പിന്നെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിലെ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10 to 15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UKയിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസാണ്. അപ്പോൾ പ്രമേഹ യങ് ആയിട്ടുള്ള ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഇതൊരു നല്ല ന്യൂസാണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ 14th November എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം, അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേഹം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം, ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDF വെബ്സൈറ്റ്, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യനെ കണ്ടിട്ട് അതിന് തക്കണമുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക. കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെയല്ല, ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും ഇപ്പോൾ ക്യൂർ ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട് ഒരു നോളജായിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റായിട്ട് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
1: So we have a simple formula like A for A1C below 6.5, B for blood pressure, C for cholesterol which is LDL cholesterol below 17, D for diet, appropriate diet practices which are culturally sensitive and adaptable. Because remember, in a lot of these countries there is fasting and feasting. For example, Dr. Hamdi from Jocelyn presented the IDF algorithm for Ramadan which is just going to come up, which is a feasting. Remember, all sects whether it's the Jews, whether it's the Hindus, whether it's the Muslims, whether it is the, even the Catholics have the Lent. So they all have some amount of fast, and these fasts are followed by feasts. And when a diabetic does fasting, then sometimes it could be deleterious, because you can have very low sugars or very high sugars. And therefore it's important to appropriate and have recommendations for fasting and feasting behavior, and ensure that we adapt local customs, local cultural inputs into the day-to-day management of diabetes, so that we can get better outcomes. And of course, ease for exercise. For example, we are weak in muscles, so we need to do 60 minutes of exercise every day, including muscle strengthening exercises, compared to our Caucasian counterparts who can just do a jog or a run, and for 30 minutes, three times a week, that's good enough. So personalized diabetes care is a holistic approach, keeping patient at the center of the universe. And that is really the DNA of this whole transcultural matrix, ensuring that we are able to adhere. Because the biggest challenge with people is when you tell them to do something or don't do something, they usually rebel. And they, because they rebel, we want to ensure that we make them appropriate, take into account their culture, take into account their local customs, and ensure that they do the right thing so that they get a better outcome. So there are a lot of new treatments which are coming up in diabetes. For example, we know SGLT2 inhibitors have arrived. We know we are looking at molecular mimics which will improve the insulin signaling pathway, and many nutrients modulate that. So obviously we are having that. We have not closed the loop on the artificial pancreas, but we are almost there. We have better use of ensuring digital technology and using big data for meaningful decision making with patients. So obviously we are developing tools, whether they are digital, whether they are pharmaceutical, so that we can close the loop so that the patients can get better control of their diabetes. The whole current philosophy of diabetes management is that patients should live happily with diabetes. They should smile, they should not be depressed, and they should be confident that they can handle the disease better. And therefore, we have better and better tools. We are still in the search for the oral insulin. It's still elusive for the type 1 diabetic patients. But the artificial pancreas loop is almost closed. And I'm sure in a couple of years, we will have good hope for type 1 diabetics. As far as type 2 diabetes is concerned and obesity is concerned, we have better and better molecular targets which we can address.
2: Radio and I'm for sure Public Health is India's first 24/7 online and streaming health talk radio station, dedicated to public service announcement programs issued in public interest to promote evidence-based patient education and public health awareness.
3: Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage, and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes. Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage, and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes.
4: Hello everyone, I'm Dr. Surajit Kumar Patra, Director and Consultant Diabetologist, Dr. Surajit Patra's Diabetes Clinic, Bhubaneswar. Today, this series, we are going to discuss an important topic. It is called CGMS, Continuous Glucose Monitoring System. We know that diabetes, we check how to check fasting blood sugar, postprandial blood sugar, HbA1c. HbA1c is 2-3 months of average blood sugar. ତାପରେ ଏବେ ଆହୁରି ନୂଆ ଜିନିଷ ବି ଆସିଲାଣି, ଏହାକୁ କହନ୍ତି CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, CGMS। ଯେମିତି ଏହାର ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ବୁଝିବା ପାଇଁ, ଆମେ 24 ଘଣ୍ଟାରେ 1440 ହୁଏ, ହେଲା। ତ ଫାଷ୍ଟିଂ PP ଯେଉଁ ଟେଷ୍ଟ କରାଯାଏ, ସେଇଟା ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଏମିତି ସକାଳ 7ଟାରେ ମନେକର 200 ଥିଲା, ଖାଇସାରିକି 2 ଘଣ୍ଟା ପରେ 240 ହେଲା, ତ ସେଇଟା 2 ମିନିଟ୍ର ଭାଲ୍ୟୁ। ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଗୋଟେ ମିନିଟ୍ରେ ଥିଲା, ପୋଷ୍ଟ ପ୍ରାଣ୍ଡେଲ ଆଉ ଗୋଟେ ମିନିଟ୍। ତ ଗୋଟେ ଦିନ ଭିତରେ ଯେଉଁ 1440 ମିନିଟ୍ ହୁଏ, ବାକି 1438 ମିନିଟ୍ରେ କେତେ ବ୍ଲଡ୍ ସୁଗର ରହେ ସେଟା ଫାଷ୍ଟିଂ PPରୁ ଜଣାପଡ଼େ ନାହିଁ। ଆଉ ଯଦି ଆମେ HbA1c କରିବା, ସେଟା ଲାଷ୍ଟ 3 ମାସର ବା 2-3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ୍ ସୁଗର କହେ କେତେ ରହୁଛି। ବାକି ଆମର ଯେଉଁ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଏବେ ଯେଉଁ ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଆପଣଙ୍କର ଗୋଟେ ଦିନ ଭିତରେ ଆମ 1440 ମିନିଟ୍ ଅଛି ଗୋଟେ ଦିନ ଭିତରେ, ସେହି ଭିତରେ କେତେ ବ୍ଲଡ୍ ସୁଗର ଉପରକୁ ତଳକୁ ହେଉଛି ବା ଫ୍ଲକ୍ଚୁଏସନ୍ କେମିତି ହେଉଛି, ଯେଉଁ ଭେରିଏସନ୍ ହେଉଛି ତାକୁ କୁହାଯାଏ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷଟା। ଆଉ ଗୋଟେ ହେଲା ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ,

0: a very good day on 21st of June, which is celebrated all over the world as a World Yoga Day. This is the gift from India to mankind. And you would realize the importance of yoga, not only when you are here, but wherever I have been abroad, whether be it any airport in the United States or in Europe, or even in places you see on the beaches of Tel Aviv, you will find that there are many yoga centers, there are yoga rooms for people, and shows how immensely popular our ancient Indian tradition is spreading. And being a cardiologist, let me tell you, there are immense benefits of yoga on the heart and on the whole body. As per Hatha Yoga, not only it improves the exercise endurance and muscle flexibility, but also it has got positive benefits in reducing the heart rate, it reduces the blood pressure, it would increase the heart rate variability, which is a very risk factor for sudden cardiac death. It has got a lot of benefit by increasing the vagal tone and also helps in reducing anxiety and depression, which is often associated with coronary artery disease. The European Journal of Preventive Cardiology, after a meta-analysis of various trials, has come to the conclusion that it is a useful add-on therapy in cases of coronary artery disease, in stable heart failure, and in cardiac dysarrhythmias. So friends, on this occasion of World Yoga Day on the 21st of June, let us all resolve to make yoga as a part of our existence. And we as doctors should practice it ourselves and also pass on this valuable knowledge to the world, to our patients for their benefit. And I'm very sure we will go and we would have a lot of publications and papers to support scientifically what is our ancient heritage. But finally, let me tell you one thing. Yoga is an add-on therapy. It is not a replacement. Just because you do yoga and you do pranayams, which will increase your exercise capacity, your pulmonary function test, that does not mean that you have to stop taking your cardiac medicines for heart, for hypertension. It is an add-on therapy and should not replace interventions. Thank you very much. Jai Hind.
1: ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
2: ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോതൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല.
1: ഈ രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക്
2: ഒരു 95% ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
1: ഡോക്ടർ, ഒരു കോള്. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
3: ഹലോ,
2: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്.
2: ആ പറഞ്ഞോളൂ.
3: അതില് T3, T4, TSH ഇതാണ് കൊടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: ഹോർമോൺസ് T3 1.3 mg,
2: ഓക്കെ. ആ
3: T4 641 UG/TL,
2: ഓക്കെ.
3: TSH 4.9 ULU/ml,
2: ആ ആ
3: ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
2: ഓക്കെ. ആ എന്താ സംശയം, എന്താണ് അതില്?
3: ഇതിന് TSH കൂടുതലാണോ?
2: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ, കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 μ ഇന്റർനാഷണൽ വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4% 9% എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
1: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം?
2: ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോതൈറോയിഡിസം, എനിക്കും ഹൈപ്പോതൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന് ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോതൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസ് പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ, ഒരു കോൾ കൂടിയാണ്. ഹലോ, ഹലോ,
4: ഹലോ,
1: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഇത് സ്റ്റീന.
1: എവിടുന്ന് വിളിക്കുന്നു?
4: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
1: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
4: കുറച്ച് വെച്ചിരിക്കാം.
1: ഇനി ഡോക്ടറോട് സംസാരിച്ചോളൂ.
4: ഈ മാസം മുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
2: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ.

0: ഇതിനെ കണ്ടുവരുന്നത്. ആകപ്പാടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറവിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
1: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
0: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്നത് ഒന്ന് യൂറോപ്യൻസും നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റ് മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
1: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലൊക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
0: ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ട വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
1: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ,
0: പറയൂ, പറയൂ, കേൾക്കാം.
2: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
0: ഓക്കേ.
2: തൊണ്ട മുഴയായിട്ടാണ്, ടി എസ് എച്ച് നോക്കിയപ്പോ നോർമൽ ആണ്, മുഴയായിട്ടാണ് കാണുന്നത്.
0: ഓക്കേ.
2: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
0: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത്, ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന, മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
0: തൈറോയിഡിൻ്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂൾ എന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഓഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്

0: a very good day on 21st of June, which is celebrated all over the world as a World Yoga Day. This is the gift from India to mankind. And you would realize the importance of yoga, not only when you are here, but wherever I have been abroad, whether be it any airport in the United States or in Europe, or even in places you see on the beaches of Tel Aviv, you will find that there are many yoga centers, there are yoga rooms for people, and shows how immensely popular our ancient Indian tradition is spreading. And being a cardiologist, let me tell you, there are immense benefits of yoga on the heart and on the whole body. As per Hatha Yoga, not only it improves the exercise endurance and muscle flexibility, but also it has got positive benefits in reducing the heart rate, it reduces the blood pressure, it would increase the heart rate variability, which is a very risk factor for sudden cardiac death. It has got lot of benefit by increasing the vagal tone and also helps in reducing anxiety and depression, which is often associated with coronary artery disease. The European Journal of Preventive Cardiology, after a meta-analysis of various trials, has come to the conclusion that it is a useful add-on therapy in cases of coronary artery disease, in stable heart failure, and in cardiac dysarrhythmias. So friends, on this occasion of World Yoga Day on the 21st of June, let us all resolve to make yoga as a part of our existence. And we as doctors should practice it ourselves and also pass on this valuable knowledge to the world, to our patients for their benefit. And I'm very sure we will go and we would have a lot of publications and papers to support scientifically what is our ancient heritage. But finally, let me tell you one thing. Yoga is an add-on therapy. It is not a replacement. Just because you do yoga and you do pranayams, which will increase your exercise capacity, your pulmonary function test, that does not mean that you have to stop taking your cardiac medicines for heart, for hypertension. It is an add-on therapy and should not replace interventions. Thank you very much. Jai Hind.
1: नमस्कार, मी डॉक्टर श्रीधर अर्चिक. मी ऑर्थोपेडिक सर्जन आहे आणि मुंबईच्या लीलावती आणि हिंदुजा हॉस्पिटलशी संलग्न आहे. आज मी व्हिटॅमिन डी बद्दल तुमच्याशी बोलणार आहे. व्हिटॅमिन डी एक व्हिटॅमिन आहे ज्याच्याबद्दलचे गैरसमज मला वाटतं सर्वात जास्त असतात. लोकांना इतके गैरसमज आहेत की त्यांनी आपली प्रतिकारशक्ती वाढेल म्हणून कोविडमध्ये लोकांनी व्हिटॅमिन डीचा इतका मारा केला की व्हिटॅमिन डी जास्त होऊन त्याचे दुष्परिणाम दाखवणारी लक्षणं घेऊन आमच्याकडे पेशंट यायला लागले. तर अति व्हिटॅमिन डी घेणं हे आरोग्याला हानिकारक असतं हा पहिला संदेश मी देऊ शकतो. व्हिटॅमिन डी आपल्या शरीरात कॅल्शियमचं शोषण करण्यात मदत करतं आणि म्हणून ते आपल्या हाडांच्या स्वास्थ्यासाठी आणि स्नायूंच्या बळकटीसाठी अतिशय गरजेचं असतं. सर्वात महत्त्वाचा गैरसमज म्हणजे लोक म्हणतात मी गोळ्या कशाला खाऊ, अन्नात व्हिटॅमिन डी मिळतंच की. परंतु अन्नातून व्हिटॅमिन डी अतिशय नगण्य स्वरूपात मिळतं. उदाहरणार्थ अंड्यामध्ये व्हिटॅमिन डी असतं पण एका अंड्यामध्ये 44 युनिट व्हिटॅमिन डी मिळतं परंतु आपल्याला 600 ते 800 युनिट्सची दिवसाला गरज असते. त्यामुळे आपल्याला व्हिटॅमिन डी गोळीच्या स्वरूपात घेणं बऱ्याच वेळेला भाग पडतं. दुसरा गैरसमज असतो की व्हिटॅमिन डी त्या त्वचेखाली उन्हात तयार होतं तर गोळी खाण्यापेक्षा मी उन्हात जाऊन बसेन. ही गोष्ट जरी खरी असली की उन्हामध्ये व्हिटॅमिन डी तयार होतं आपल्या चामडीखाली, आपल्या एशियन चामडीमध्ये काही घटक असे असतात की ज्याच्यामुळे व्हिटॅमिन डी तयार करण्याचं प्रमाण अतिशय कमी असतं. दुसरा प्रॉब्लेम म्हणजे आपल्या शहरांमध्ये सध्या प्रदूषण एवढं वाढलं आहे की सूर्यकिरण त्या प्रदूषणामुळे आपल्या चामडीपर्यंत येस्तोरी त्यांची व्हिटॅमिन डी तयार करण्याची क्षमताच गमवून बसतात. आणि सर्वात महत्त्वाचा भाग म्हणजे आपली संस्कृती आता घरबैठी झाली आहे आणि आतमध्ये घरात बसून आपल्याला व्हिटॅमिन डी तयारच करता येत नाही. त्यामुळे सर्वांनी एकदा तरी आपल्या व्हिटॅमिन डीची चाचणी करून लेव्हल किती कमी आहे हे बघून घ्यावं आणि नंतर मात्र तज्ज्ञ डॉक्टरांच्या सल्ल्याखालीच व्हिटॅमिन डी घ्यायला सुरुवात करावी. आता नवीन संशोधन असंही दाखवतं की व्हिटॅमिन डी जर व्यवस्थित असेल तर तुमच्या डायबिटीस कंट्रोल करायलासुद्धा त्याची मदत होते. डायबिटीसमुळे बऱ्याचशा वातांच्या ट्रीटमेंटमध्ये फरक पडतो आणि असंही दिसून यायला लागलंय की व्हिटॅमिन डीची लेवल चांगली असेल तर काही प्रकारचे कॅन्सर होण्याची शक्यता कमी होते. व्हिटॅमिन डी कॅन्सरवर मात करू शकत नाही, पण तुमची इम्युनिटी किंवा प्रतिकारशक्ती थोडीशी बदलू शकते. आणि सर्वात महत्त्वाची गोष्ट म्हणजे आता असंही दिसून यायला लागलं आहे की आपला मूड जो अतिशय लो असेल तर त्याचं बऱ्याच वेळेला कारण व्हिटॅमिन डीची कमतरता असते. तर तुम्हाला निराश वाटत असेल किंवा प्रचंड थकवा वाटत असेल तर ते व्हिटॅमिन डीमुळे असू शकतं. सिरोटोनिन म्हणून एक अतिशय महत्त्वाचं संप्रेरक किंवा हार्मोन जे असतं त्याच्या प्रॉडक्शनमध्ये व्हिटॅमिन डीची मदत होते आणि सिरोटोनिन आपलं मूड चांगला ठेवतं. म्हणून व्हिटॅमिन डी घेतलं तर आपण हसत खेळत जीवन जगू शकतो. तर म्हणूनच ह्या व्हिटॅमिनबद्दलचे गैरसमज दूर करण्याचा हा छोटासा प्रयत्न आहे. लक्षात ठेवा, व्हिटॅमिन डी सगळ्यांना गरजेचं असतं, परंतु चाचणी करून तज्ज्ञ डॉक्टरच्या सल्ल्याशिवाय ते घेणं अतिशय धोकादायक असतं. धन्यवाद.
2: नमस्ते, आप सभी को नववर्ष की बहुत बहुत शुभकामनाएं. मेरा नाम डॉक्टर मयूर अग्रवाल है और मैं एक हार्मोन रोग विशेषज्ञ हूँ. मैंने MBBS और MD मेडिसिन करने के बाद DM एंडोक्राइनोलॉजी में किया है. इसमें हम थायरॉयड, डायबिटीज एवं अन्य हार्मोन की बीमारियों को देखते हैं. आज मैं आपसे डायबिटीज के बारे में कुछ मुख्य जानकारी साझा करूँगा. डायबिटीज, जिसे हिंदी में मधुमेह कहते हैं या सरल भाषा में शुगर की बीमारी कहते हैं, पश्चिमी देशों की तरह आज भारत में भी ये तेजी से बढ़ रहा है. लगभग 10 में से एक व्यक्ति को भारत में डायबिटीज की बीमारी है और ये तेजी से और ज़्यादा बढ़ रही है. इसे लेके समाज में कई तरह की भ्रांतियाँ फैली हुई है. मुझे यकीन है आपको या आपके परिवार में या आप किसी को जानते हैं उनमें से किसी न किसी को डायबिटीज होगी. मेरा उद्देश्य आपको डायबिटीज के बारे में जागरूक बनाना है तथा कुछ बेसिक चीज़ें आपको डायबिटीज के बारे में बताना है. आपके मन में कई सवाल होंगे, जैसे कि डायबिटीज क्या है, किस शुगर की मात्रा को हम डायबिटीज कहेंगे, क्या डायबिटीज में सभी मरीजों को दवाई लेना पड़ेगी, दवाई एक बार शुरू होने के बाद क्या जिंदगी भर लेना पड़ेगी, और इंसुलिन को लेके भी कई सवाल होंगे, जैसे कि इंसुलिन कब लगाया जाता है, कैसे लगाया जाता है, क्या इंसुलिन के कोई साइड इफेक्ट हैं, या इंसुलिन की जिंदगी भर आदत पड़ सकती है. ऐसे ही कई और आपके सवाल होंगे, मैं कुछ सवालों के जवाब यहाँ पर आपको दूंगा. पहले, डायबिटीज क्या है? तो इसमें शुगर की मात्रा बढ़ती है 126 मिलीग्राम परसेंट खाली पेट या 200 से ज्यादा शुगर भरे पेट को हम डायबिटीज कहते हैं, तथा HbA1c जो कि 3 महीने की औसतन शुगर होती है, अगर ये 6.5% से ज्यादा है तो इसे डायबिटीज कहते हैं. ऐसा नहीं है कि सारे मरीजों को डायबिटीज होने के बाद दवा शुरू करनी पड़ेगी. सबसे पहले हम व्यायाम और खाने पीने के में परिवर्तन करके शुगर को कंट्रोल करने की कोशिश करते हैं. अगर शुगर फिर भी कंट्रोल नहीं होती है तो हम दवाई शुरू करते हैं. लेकिन इसमें कई लोग पूछते हैं कि सबसे अच्छी दवाई कौन सी है, ये मरीज के ऊपर निर्भर करता है. इसमें हम देखते हैं कि मरीज की उम्र क्या है, मरीज को क्या किडनी की बीमारी है, लीवर की बीमारी है, उससे पहले हार्ट अटैक हो चुका है, और भी कई छोटी चीज़ें हैं जो हम ध्यान में रखते हैं. उसी के बाद उसके अनुसार हम दवाई चालू करते हैं. डायबिटीज़ प्रमुखता 2 प्रकार की होती है, टाइप 1 और टाइप 2. इसके अलावा भी कई प्रकार की डायबिटीज़ होती हैं. टाइप 1 डायबिटीज़ जो ज़्यादातर बच्चों में देखी जाती है, इसमें इंसुलिन ही दिया जाता है, इसमें गोली नहीं दी जाती है. जबकि टाइप 2 डायबिटीज़ जो बड़े लोगों में देखते हैं, अधिक उम्र में मिलता है, जिनका वजन ज़्यादा है, जिनकी फैमिली हिस्ट्री है, घर में और लोगों को डायबिटीज़ है, उनमें टाइप 2 डायबिटीज़ होने की संभावना ज़्यादा होती है. इसमें हम गोली देते हैं, और अगर गोली से कंट्रोल ना हो तो इंसुलिन भी देना पड़ सकता है. इसी तरह कुछ और प्रकार की डायबिटीज़ होती हैं जो दूसरे हार्मोन की अधिकता से होती है, जिसे हम सेकेंडरी डायबिटीज़ कहते हैं. इन बीमारियों को हम देख के, जांच करके और जड़ से ठीक कर सकते हैं. हो सकता है कि आपकी डायबिटीज़ की जो दवाइयाँ हैं वो पूरी तरीके से बंद की जा सकें. इसी तरह कई लोगों का सवाल होता है कि ठीक है, अभी तो हमें डायबिटीज़ हो गया है, हमने दवाई चालू कर दी है, अब हमारी शुगर कंट्रोल है, तो क्या हम दवाई बंद कर दें? ऐसा बिल्कुल नहीं है कि आप दवाइयां बंद कर दें. आप दवाइयां कम या ज़्यादा करेंगे वो भी अपनी डॉक्टर की सलाह से. आप इसे अपनी मर्जी से बंद ना करें, नहीं तो शुगर वापस से बढ़ जाएगी. दूसरा क्वेश्चन ये होता है कि ठीक है, डायबिटीज़ है, दवाई हम क्यों लें, शुगर बढ़ रही है तो क्या हो जाएगा? शुगर अगर बढ़ रही है तो आपको ये समझना होगा कि डायबिटीज़ जो है क्रोनिक बीमारी है, ये लंबे समय की बीमारी है. इससे आपकी आँख, नसें, गुर्दे सभी पे असर होगा, और इसमें दिक्कत आ सकती है। साथ ही अगर बहुत ज़्यादा शुगर बढ़ जाए तो इसमें इमरजेंसी कंडीशन भी हो सकती है, जिसे हम डायबिटिक केटोएसिडोसिस या हाइपर ऑस्मोलर कोमा कहते हैं, और इसमें मरीज की जान भी जा सकती है। इसी तरह हमारे पास कई मरीज आते हैं, उन्हें खाने के संबंध में लेके कई ज़्यादा कंफ्यूजन है, जैसे कि चावल खाना है कि नहीं खाना है। कुछ डॉक्टर्स चावल खाने के लिए मना कर देते हैं, ये बिल्कुल गलत है, आप चावल खा सकते हैं, इसमें कोई दिक्कत नहीं है। फल मीठे होते हैं लेकिन आप उन्हें लिमिटेड अमाउंट में खा सकते हैं। इसी तरह कुछ लोग सोचते हैं कि शक्कर ना खाएं लेकिन शहद या गुड़ खा सकते हैं, ये बिल्कुल गलत है, इनसे भी आपकी शुगर बढ़ेगी, ये आप नहीं खाएंगे। आशा करता हूँ आपको इस वीडियो से कुछ सवालों के जवाब मिले होंगे। अगर आपके और कोई सवाल हैं और कोई जिज्ञासा है या आप मुझसे परामर्श करना चाहते हैं तो आप मुझसे हमारे शहर हरदा में मिल सकते हैं। मैं 3 एवं 4 जनवरी रविवार और सोमवार को उपलब्ध रहूंगा। धन्यवाद।
3: And for the families to better understand this, Dr. Robin Pinto, an eminent cardiologist, will answer few frequently asked questions. Dr. Robin Pinto, what is congenital heart disease and what is the incidence in India?
4: Congenital heart disease, or CHD, is the presence of structural defects in the heart from the day the baby is born. This arises from failure of normal embryological development, resulting in certain abnormalities in the heart, of which the most common is hole in the heart. The estimated incidence in India approximates 9 per 1,000 live births, which translates to over 200,000 babies being born every year with CHD.
3: So given the not so uncommon incidence, how can parents recognize this heart condition?
4: There is a wide spectrum of presentation of babies with heart disease. In many, the parents are not even aware of any problem, and only a routine visit to the pediatrician results in detection of the problem. Usually, the doctor will hear an abnormal sound from the baby's heart called a murmur. In those with more severe defects, the mothers notice an increased respiratory effort on their baby's part while nursing. They manifest a typical suck-feed-suck cycle, where they let go of the mother's breast multiple times in the feeding cycle as they get breathless. This results in the baby being continuously hungry, with irritability and incessant crying. Some mothers also notice increased perspiration in the baby's forehead. As these problems increase, the baby fails to gain weight and has delayed physical milestones. In addition, flooding of the lungs by these defects cause increased frequency of respiratory infections and sometimes even recurrent pneumonias.
3: Doctor, is this the same as blue babies?
4: No, not at all. Blue babies has a different set of conditions where the impure blue blood, in layperson's terms, mixes with the pure blood, leading to an abnormal bluish discoloration of skin and mucous membranes, which doctors call cyanosis. These babies usually have a cardiac problem necessitating surgery at some point in their life. Some babies, especially in the first year of life, can experience life-threatening spells where they become intensely blue with severe grunting and sometimes loss of consciousness. These are referred to as cyanotic spells and are a medical emergency. If not diagnosed early in life, then parents notice a progressive increase in breathlessness relieved by squatting. This entire group of conditions is usually referred to as blue babies. In general, the more complex and severe the anatomic defect, the earlier in life is the presentation. For defects which do not place a significant burden on the baby's heart, presentation is milder and at a later date.
3: What should one do if a child has suspected congenital heart disease?
4: On the slightest suspicion, it is a must that the child be referred to a specialist at the earliest to assess and diagnose the problem and chart a management plan for the future. Once referred to a pediatric cardiologist or center, the doctor will assess the baby in detail with special attention to the weight, overall general condition, and will check the saturation using pulse oximeter, and also listen to the child's heartbeat with a stethoscope for abnormal sounds. He may often ask for an ECG and a chest X-ray to be performed. But the most important test to assess the baby's heart is the 2D echocardiography with color Doppler study. This test is an absolute must with any child with suspected congenital heart disease. It is basically a safe, non-invasive ultrasound of the child's heart done by a specialist and gives complete anatomic and physiologic information in expert hands.
3: What is the outcome of a child diagnosed with congenital heart disease?
4: Surprisingly, the clinical outlook of the majority of babies is quite good. And this is especially true when there are small holes in the heart, mild narrowing of the valves, or leakage of the valves. These problems may worsen very gradually with time. But it's also true that some holes in the heart even close down spontaneously. In such babies, the parents may be advised for regular follow-up and an echo test to be done at 6 monthly or yearly intervals. On the other extreme are those who have critical life-threatening problems and present early in infancy, and in whom there is no option but for early surgical or cardiac catheter intervention. This requires that the baby refer to a higher center skilled in dealing with such conditions. Over the last few years, many such hospitals have sprung up all over India with the entire infrastructure required to deliver excellent results in these critically ill babies. The majority of patients and babies are those who will require surgery in the foreseeable future, but not at birth. And these babies require frequent follow-up in the first year of life to determine the optimum time of catheter or surgical intervention.
3: Parents of babies diagnosed with congenital heart disease often ask the doctor whether the next baby will be likely to have the same problem. Can congenital heart disease be diagnosed antenatally?
4: So, although the incidence of the next baby having heart problem is 2 to 4 times greater, the actual overall incidence is still very low. And there is more than 98% chance that the next baby will not have any problem. Commonly, the doctor will advise the mother to get a fetal echocardiography done performed when she is next pregnant. This is a test which can detect if the baby has any CHD while still in the mother's womb. It is usually performed between 16 and 20 weeks of gestational age when the fetus heart is fully formed and its visualization by ultrasound is optimal. The aim of fetal echo is usually to diagnose significant cardiac problems which may be a threat to the baby's life or likely to require intervention when born. Minor problems on fetal echo may be missed. And it is also to be remembered that the fetal heart undergoes changes once the baby is born. If the fetal echo is normal, one normally doesn't have to repeat it. But if abnormal, the doctor may advise repeat tests during pregnancy to assess the effect of the defect on the baby's heart. Besides structural abnormalities, fetal echocardiography can also diagnose abnormalities of heart function and fetal heart rhythm disturbances as well.
3: Can congenital heart disease be first diagnosed in young adults?
4: It's an interesting question. There are certain congenital heart conditions which escape detection in the first decade of life. They may be brought to light as part of an incidental finding of a murmur of the heart, such as we see in bicuspid aortic valve, or symptoms of breathlessness and palpitations, like those with holes in the heart like atrial septal defect, or as a workup of resistant hypertension, such as coarctation of aorta. These conditions, luckily, are safely treated by surgery or catheter intervention.
3: Can children with congenital heart disease carry out normal activity?
4: As with any other heart disease, children can carry out normal activity till their limit of tolerance. Those with mild problems such as small holes in the heart or minor blockage of valves should not feel any discomfort even while playing competitive sports. The same cannot be said of those with severe congenital heart disease, and they should be advised against such. There are some patients in whom competitive sports are banned and these include patients with severe valve stenosis like aortic stenosis, those with thickening of the heart muscle like hypertrophic cardiomyopathy, patients with severe pulmonary hypertension, and in those whom congenital heart disease has caused the heart muscle to become weak. This is because in these high-risk patients, sudden death is a possibility if care is not taken. It is also common practice to avoid playing contact sports for at least 6 months to 1 year after surgical or interventional procedures, especially transcatheter device closure.
3: What are the other general precautions for children with congenital heart disease?
4: When the babies are in their infancy, we often tend to ignore mild coughs and colds. However, if the patients or babies have significant CHD, parents should be more cautious and should seek consultation immediately. Chest infections, so common in this group of patients, need to be treated urgently by the doctor before they have undesirable consequences and result in heart failure or cyanotic spells. Another very important consideration is the need for good oral hygiene. It is imperative that the children gargle after every meal and brush their teeth twice daily as a prevention against dental infections. In patients with underlying CHD, this infection can spread from the teeth to the heart with catastrophic consequences. It is important for parents to remember this if ever a child needs to visit the dentist. Some patients with underlying congenital heart disease require special antibiotics before going and undergoing dental treatment. Otherwise, the same problem can happen, resulting in infection of the heart called infective endocarditis. This is a life-threatening condition which is easily preventable by taking the simple above precautionary measures. For this reason, parents with children with CHD must always be given a card to be kept with them and to be shown to doctors whenever any dental or other procedures have to be performed on the child.
3: Can women with congenital heart disease undergo pregnancy safely?
4: There is always a worry that girl children with heart problems may not have a normal reproductive life. Of primary concern is whether it is safe for them to undergo pregnancy. When the mother has an uncorrected mild CHD, such as small hole in the heart, etc., it is generally safe for them to become pregnant. This also holds true for women who have undergone surgical or cardiac procedures in the past and in whom the underlying heart defect has been completely corrected. They need to be evaluated by the cardiologist first and also perform a detailed 2D echo and echo Doppler evaluation before thinking of starting a family. There are some patients, however, in whom pregnancy is a risk to the mother and baby also. These include those with uncorrected CHD, especially cyanotic patients, those with severe pulmonary hypertension, and those with severe coarctation, to name a few. In the latter group, the underlying heart problem should be corrected if possible prior to planning any sort of pregnancy.
3: What is your advice for adults with CHD on a daily basis?
4: Those adults who have been corrected in childhood may require annual checkups. Even though the surgical results may have been excellent, certain problems may gradually increase with the passage of time, and this sometimes necessitates attention and even another surgery or procedure. For the majority, the annual exam is all that is required. Some need lifelong prophylaxis for infective endocarditis, and the advice for good oral hygiene is a must. But overall, it is strongly recommended for adults who have mild CHD or who have survived CHD surgery in the past to practice a healthy lifestyle of regular exercise, to avoid smoking and alcohol, and develop and inculcate good eating habits. Thank you.
5: Namaskaram. I am Dr. Raj Mohan, endocrinologist and diabetologist, KIMS Health Trivandrum and KIMS Medical Center, Manakkad. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ എണ്ണം എന്നും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്തിൽ തന്നെ 20% ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും നമ്മുടെ ആഹാരത്തിൻ്റെ രീതിയും അതിൻ്റെ എക്സസൈസിൻ്റെ ഒക്കെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എല്ലാവരും പറയുന്നതാണ്, അതായത് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്, ഓരോ ജോലിയിലെ തിരക്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതിന് സമയം കിട്ടി പ്രമേഹ രോഗികൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താലേ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 വർഷത്തിനകത്ത് വന്ന കോൺസെപ്റ്റാണ്. അതായത് ഷുഗർ 5 വർഷത്തിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമുള്ള ആൾ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു പ്രമേഹ രോഗി 10 to 15% വരെ അവരുടെ അമിതഭാരം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ നോർമൽ രീതിയിലോട്ട്, അതായത് HbA1c എന്നൊരു ടെസ്റ്റ് എല്ലാവരും കേട്ട് കാണും, 6.5 താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും, അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനം UKയിലും ഇന്ത്യയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസാണ്. അപ്പോൾ പ്രമേഹ യങ് ആയിട്ടുള്ള ഇപ്പം 30-35 വയസ്സുള്ള പ്രമേഹ രോഗികൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അമിതവണ്ണവും ഈ ഹോം വർക്ക് ഫ്രം ഹോം ഒക്കെ കാരണം വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഇതൊരു നല്ല ന്യൂസാണ്. അവരിപ്പം വെയിറ്റ് 10-15% നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പിന്നെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ 14th November എല്ലാ വർഷവും നമ്മൾ ഡയബറ്റീസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. ആ ഡയബറ്റീസ് ഡേ എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അതായത് നമ്മൾ പ്രമേഹം വന്നിട്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ പ്രമേഹത്തിനെ പറ്റിയുള്ള ഒരു അവബോധം, അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവരെ സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് IDF ഇങ്ങനത്തെ ഒരു പ്രമേയം ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാം, ഇഷ്ടംപോലെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ദുഷ്പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ആൾക്കാർ വഴിയും നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് IDFന്റെ വെബ്സൈറ്റ്, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലോഗോ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് പ്രമേഹം നിയന്ത്രിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് പിൻകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ ഡയറ്റിൽ തന്നെ വേരിയേഷൻ ചെയ്യാം. ഡയറ്റീഷ്യൻ എന്തായാലും കാണണം. ഡയറ്റീഷ്യൻ കണ്ടിട്ട് അതിന് തക്കണമുള്ള അഡ്വൈസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക, കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 3-4 മാസത്തെ ഒരിക്കൽ ചെക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അസുഖം വന്ന പോലെയല്ല, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്ന പോലെയല്ല, ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മളത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഈവൻ മാറ്റി എടുക്കാൻ പോലും, ഇപ്പോൾ ക്യൂർ ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റും എന്നുള്ളതാണ് ചെറിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു വിവരമായിട്ട്, ഒരു നോളജ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റായിട്ട് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.
6: Welcome to Radio for Public Health, a 24/7 live streaming and on-demand platform for doctors to reach, connect, engage and educate patients and high-risk citizens on evidence-based health education, thus enhancing health literacy and improve health outcomes.
7: Hello everyone, I'm Dr. Surajit Kumar Patra, director and consultant diabetologist. ଡକ୍ଟର ସୁରଜିତ ପାତ୍ରାସ ଡାଇବେଟିସ୍ କ୍ଲିନିକ ଭୁବନେଶ୍ୱର। ଆଜି ଏହି ସିରିଜ୍ରେ ଆମେ ଗୋଟେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଟପିକ୍ରେ ଡିସ୍କସ୍ କରିବା, ଏଇଟା ହେଲା CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍। ଆପଣମାନେ ଜାଣିଥିବେ ଯେ ମାନେ ଜଣକୁ ଡାଇବେଟିସ୍ ହେଲା ଆମେ କେମିତି ଚେକ୍ କରିବା, ମାନେ ଫାଷ୍ଟିଂ ବ୍ଲଡ଼ ସୁଗର, ପୋଷ୍ଟପ୍ରାଣ୍ଡିଆଲ ବ୍ଲଡ଼ ସୁଗର, HbA1c, HbA1c ଲାଷ୍ଟ 2-3 ମାସର ଆଭରେଜ୍ ବ୍ଲଡ଼ ସୁଗର ବିଷୟରେ କହିଥାଏ। ତାପରେ ଏବେ ଆହୁରି ନୂଆ ଜିନିଷ ବି ଆସିଲାଣି, ଏହାକୁ କହନ୍ତି CGMS, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ୍, CGMS। ଯେମିତି ଏହାର ସିମ୍ପଲ୍ ଲାଙ୍ଗୁଏଜ୍ରେ ବୁଝିବା ପାଇଁ, ଆମେ 24 ଘଣ୍ଟାରେ 1440 ମିନିଟ୍ ହୁଏ, ହେଲା। ତ ଫାଷ୍ଟିଂ ପିପି ଯେଉଁ ଟେଷ୍ଟ କରାଯାଏ ସେଇଟା ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଏମିତି ସକାଳ 7ଟାରେ ମନେକର 200 ଥିଲା, ଖାଇସାରିକି 2 ଘଣ୍ଟା ପରେ 240 ହେଲା, ତ ସେଇଟା 2 ମିନିଟ୍ର ଭାଲ୍ୟୁ। ଗୋଟେ ମିନିଟ୍ରେ ଫାଷ୍ଟିଂ ବ୍ଲଡ୍ ସୁଗର ଗୋଟେ ମିନିଟ୍ରେ ଥିଲା, ପୋଷ୍ଟ ପ୍ରାଣ୍ଡିଆଲ ଆଉ ଗୋଟେ ମିନିଟ୍। ତ ଗୋଟେ ଦିନ ଭିତରେ ଯେଉଁ 1440 ମିନିଟ୍ ହୁଏ ବାକି 1438 ମିନିଟ୍ରେ କେତେ ବ୍ଲଡ୍ ସୁଗର ରହେ ସେଇଟା ଫାଷ୍ଟିଂ ପିପିରୁ ଜଣାପଡ଼େ ନାହିଁ। ଆଉ ଯଦି ଆମେ HbA1c କରିବା ସେଇଟା ଲାଷ୍ଟ 3 ମାସର ବା 2ରୁ 3 ମାସର ଏଭରେଜ୍ ବ୍ଲଡ୍ ସୁଗର କହେ କେତେ ରହୁଛି। ବାକି ଆମର ଯେଉଁ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଏବେ ଯେଉଁ ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ଆପଣଙ୍କର ଗୋଟେ ଦିନ ଭିତରେ ଆମ 1440 ମିନିଟ୍ ଅଛି ଗୋଟେ ଦିନ ଭିତରେ, ସେହି ଭିତରେ କେତେ ବ୍ଲଡ୍ ସୁଗର ଉପରକୁ ତଳକୁ ହେଉଛି ବା ଫ୍ଲକ୍ଚୁଏସନ୍ କେମିତି ହେଉଛି, ଯେଉଁ ଭେରିଏସନ୍ ହେଉଛି ତାକୁ କୁହାଯାଏ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇଟା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷଟା। ଆଉ ଗୋଟେ ହେଲା ଯେଉଁ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ଟାଇମ୍ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର କଣ୍ଟ୍ରୋଲରେ ମାନେ ରେଞ୍ଜରେ ରହୁଛି। ରେଞ୍ଜ ହେଲା 70-180 mg/dL। ତ CGMS ହେଲା କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ, ଯେଉଁ 1440 ମିନିଟ୍ ଟାଇମ୍ ଅଛି 24 ଘଣ୍ଟାରେ ପୁରା 1440 ମିନିଟ୍ର ଭାଲ୍ୟୁ ଆମକୁ ଜଣାପଡ଼ିବ ଗ୍ଲୁକୋଜ୍ କେତେ କେତେ ରହୁଛି ଆପଣଙ୍କର ବ୍ଲଡ୍ ଗ୍ଲୁକୋଜ୍ କେତେ ରହୁଛି। ତ ଏହାକୁ କୁହାଯାଏ CGMS କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ସିମ୍ପଲ ଲାଙ୍ଗୁଏଜ୍ରେ ଏଇଟା ହେଲା ଆପଣଙ୍କର ଯେମିତି ଲାଇଭ୍ ଟେଲିକାଷ୍ଟ, ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଲାଇଭ୍ ଟେଲିକାଷ୍ଟ। ତ ଏଇଟା ହେଲା ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଦ ବେଷ୍ଟ ମନିଟରିଂ ପାରାମିଟର ହେଲା। ତ ଏଠି ଆମ ଯେଉଁ ଟ୍ରାଇସେପ୍ ମସଲ ଅଛି ଏଠି ଗୋଟେ ସେନ୍ସର ଟାଇପ୍ର ଲାଗେ, ସେଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଲାଗିକି ରହିବ। ଆପଣ ସେଇଟା ଲଗେଇକି ସବୁ ଜିନିଷ କରିପାରିବେ, ଗାଧେଇ ପାରିବେ, ସମୁଦ୍ରରେ ଗାଧେଇ ପାରିବେ, ସୁଇମିଂ ପୁଲ୍ରେ ଗାଧେଇ ପାରିବେ, ସବୁ କରିପାରିବେ। ସେଇଟା କଣ୍ଟିନ୍ୟୁଅସ୍ଲି ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର ଚେକ୍ କରୁଛି, ସେଟାକୁ କୁହାଯାଏ ଇଣ୍ଟରଷ୍ଟିସିଆଲ୍ ଫ୍ଲୁଇଡ୍ ଗ୍ଲୁକୋଜ୍ ଆପଣଙ୍କୁ ଚେକ୍ କରୁଛି ସେ। ଆଉ ଗୋଟେ ରିଡର୍ ଥାଏ, ସେ ରିଡର୍ ଜଷ୍ଟ ପାଖକୁ ନେଲେ ସ୍କାନ୍ କରିଦିଏ ଆପଣଙ୍କର ସୁଗର କେତେ ରହୁଛି। ଆପଣ ମୋବାଇଲ୍ରେ ଦେଖିପାରିବେ, ଲ୍ୟାପ୍ଟପ୍ରେ ଦେଖିପାରିବେ, ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଦେଖିପାରିବେ। ଏବେ ଆପଣ ଡିନର୍ କରିବାର ଆରମ୍ଭ କଲେ ଡିନର୍ କରିବା ଆଗରୁ ଆପଣ ସ୍କାନ୍ କରିକି ଦେଖିପାରିବେ କେତେ ରହୁଛି। ତ 24 ଆୱାର୍ ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ଟାଇପ୍ର ଜିନିଷ ସେଇଟା, ତାକୁ କୁହାଯାଏ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ଏଇଟା 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ରହେ, 14 ଦିନ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କ ଗୋଟେ ରିପୋର୍ଟ ଆସିଯିବ। ସେଇଥିରେ 2ଟା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଗୋଟେ ହେଲା TIR ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ, ସେଇଟା ସବୁଥିରେ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମାନେ 24 ଘଣ୍ଟା ଭିତରୁ ବା 1440 ମିନିଟ୍ ଭିତରୁ କେତେ ସମୟ ପର୍ଯ୍ୟନ୍ତ ଆପଣଙ୍କର ବ୍ଲଡ୍ ସୁଗର 70-180 ମିଲିଗ୍ରାମ ଭିତରେ ରହୁଛି। ଯଦି 70-100 ମିଲିଗ୍ରାମ ଭିତରେ ଆପଣଙ୍କର 24 ଘଣ୍ଟା 1440 ମିନିଟ୍ ରହିଲା, ତ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%, ସେଇଟା ସବୁଥିରୁ ବେଷ୍ଟ ସିଚୁଏସନ୍, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ 100%। ତ ମିନିମମ୍ ଅପ୍ଟିମମ୍ ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ମୋର ଦେନ୍ 70% ଯଦି ରହିଲା ଆମେ ତାକୁ ଅପ୍ଟିମମ୍ ବୋଲି କହୁ ତାକୁ। ଆଉ ଗୋଟେ ଜିନିଷ ହେଲା ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ମାନେ କେତେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି, ସେଇଟା ବି ଆମ CGMSରୁ ଜଣାପଡ଼େ। ତ ଏଇ 2ଟା ପାରାମିଟର ବହୁତ ଇମ୍ପୋର୍ଟାଣ୍ଟ, ଟାଇମ୍ ଇନ୍ ରେଞ୍ଜ ଆଣ୍ଡ ଗ୍ଲାଇସେମିକ୍ ଭେରିଏବିଲିଟି। ଏଇ 2ଟା ଆମ CGMS ବା ତାକୁ AGP ବି କୁହାଯାଏ, ଆମ୍ବୁଲେଟରୀ ଗ୍ଲୁକୋଜ୍ ପ୍ରୋଫାଇଲ୍, ଏଇଥିରେ ଏଷ୍ଟିମେଟେଡ୍ HbA1c ବି ଆସିଯାଏ ସେଇ ରିପୋର୍ଟରେ। ତ ଏଟ୍ ପ୍ରେଜେଣ୍ଟ ଏଇଟା ସବୁଠାରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ, ଆମକୁ ଖାଲି 2 ମିନିଟ୍ର ଭାଲ୍ୟୁ ଜାଣିକି 1438 ମିନିଟ୍ର ଭାଲ୍ୟୁ ନ ଜାଣିକି ତାର ଟ୍ରିଟମେଣ୍ଟ କରିବା ସେଇଟା ଭଲ ନା 1440 ମିନିଟ୍ ବା 24 ଘଣ୍ଟା ଲାଇଭ୍ ଟେଲିକାଷ୍ଟ ବ୍ଲଡ୍ ସୁଗର ଦେଖିପାରିବା ସେଇଟା ଭଲ। ଏଇ ବିଷୟରେ ମାନେ ଏଇ ପଏଣ୍ଟ ହେଲା ଇମ୍ପୋର୍ଟାଣ୍ଟ ଜିନିଷ କି CGMS ଏବେ ହେଲା ସବୁଥିରୁ ଇମ୍ପୋର୍ଟାଣ୍ଟ। ଆଉ ଗୋଟେ ଇମ୍ପୋର୍ଟାଣ୍ଟ ଲାଇନ୍ସ ଅଛି ଯେ HbA1c ଇଜ୍ ଦ ଓଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, CGMS ଇଜ୍ ଦ ଗୋଲ୍ଡ ଷ୍ଟାଣ୍ଡାର୍ଡ଼, ସୋ ଏଇଟା ମନେ ରଖିବେ। ତ HbA1c କରିବା କଥା, ସେଇଟା ବେଟର୍ ଦେନ୍ ଫାଷ୍ଟିଂ ଆଣ୍ଡ ପିପି, ବଟ୍ CGMS ଏଇଟା ହେଲା ନୂଆ କନ୍ସେପ୍ଟ, କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ। ଇଜ୍ ଇଟ୍ ବେଟର୍ ଦେନ୍ HbA1c, ଇଜ୍ ଇଟ୍ ବେଟର୍ ଦେନ୍ ଫାଷ୍ଟିଂ ପିପି, ୱେଲ୍ ଡିପେଣ୍ଡିଂ ଅନ୍ କେସ୍ ଟୁ କେସ୍ ବେସିସ୍। ତ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟରେ ଇଣ୍ଡିଭିଜୁଆଲାଇଜେସନ୍ ଇଜ୍ ଦ କି, ସବୁ ଡାଇବେଟିସ୍ ପର୍ସନ୍ ମାନେ ଅଲଗା, ସମସ୍ତଙ୍କ ସିଚୁଏସନ୍ ଅଲଗା, ସମସ୍ତଙ୍କ ମନିଟରିଂ ଅଲଗା। ତ ଏଇଟା Type 1ରେ ସମସ୍ତଙ୍କୁ ଆମେ CGMS କରିପାରିବା, Type 2ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍, Type 2 ଡାଇବେଟିସ୍ରେ କେସ୍ ଟୁ କେସ୍ ବେସିସ୍ରେ ଯଦି ବ୍ଲଡ୍ ସୁଗର ବହୁତ ଫ୍ଲକ୍ଚୁଏଟ୍ ହେଉଛି, କେବେ 250 ରହୁଛି, କେବେ 70 ହେଇଯାଉଛି, କେବେ ହାଇପୋଗ୍ଲାସେମିଆ ହେଉଛି, କେବେ ହାଇପର୍ ଗ୍ଲାସେମିଆ ହେଉଛି, ତାମାନେ ବହୁତ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି। ତ ଏଇଟା ଦିନର କେଉଁ ଟାଇମ୍ରେ ଫ୍ଲକ୍ଚୁଏସନ୍ ହେଉଛି, ଖାଇବା ଆଗରୁ ଖାଇବା ପରେ ଦିନର କେଉଁ ଟାଇମ୍ରେ, ସେଇଟା ଜାଣିବା ପାଇଁ CGMS ସବୁଥିରୁ ବଢ଼ିଆ। ତ CGMS ମାନେ କଣ୍ଟିନ୍ୟୁଅସ୍ ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ସିଷ୍ଟମ, ଏଇଟା ଆମେ ୟୁଜ୍ କରିପାରିବା ଗ୍ଲୁକୋଜ୍ ମନିଟରିଂ ପାଇଁ। ଏଇଟା ୟୁଜ୍ କଲେ ଦେଖାଯାଇଛି ରିସର୍ଚ୍ଚ ଷ୍ଟଡିରୁ ଯେ କମ୍ପ୍ଲିକେସନ୍ସକୁ ପ୍ରିଭେଣ୍ଟ ବି କରାଯାଇପାରିବ। ତ ଆମେ ଜାଣିଲେ ସେଇ ଜିନିଷକୁ ମ୍ୟାନେଜ୍ କରିପାରିବା, ମ୍ୟାନେଜ୍ ଡାଇବେଟିସ୍କୁ ଯଦି କଣ୍ଟ୍ରୋଲ୍ରେ ରଖିବା କମ୍ପ୍ଲିକେସନ୍ସରୁ ପ୍ରିଭେଣ୍ଟ କରିପାରିବା। ତ ଅଲ୍ଟିମେଟ୍ ଗୋଲ୍ ଅଫ୍ ଡାଇବେଟିସ୍ ଟ୍ରିଟମେଣ୍ଟ ଇଜ୍ ଟୁ ପ୍ରିଭେଣ୍ଟ ଦ କମ୍ପ୍ଲିକେସନ୍ସ ଅଫ୍ ଡାଇବେଟିସ୍। ତ ଡାଇବେଟିସ୍କୁ କଣ୍ଟ୍ରୋଲ୍ରେ ରଖନ୍ତୁ, ସୁସ୍ଥ ରୁହନ୍ତୁ।
8: Radio for Public Health is India's first 24/7 online and streaming health talk radio station dedicated to public service announcement programs issued in

0: ിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഹൈപ്പോ തൈറോയിഡിസം നമ്മളത് എങ്ങനെയായിരിക്കും, പരിശോധനകൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്?
1: ഹൈപ്പോ തൈറോയിഡിസത്തിന് വളരെ ലളിതമായ പരിശോധനകളെ ഇന്ന് ആവശ്യമുള്ളൂ. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% രോഗികൾക്ക് രക്തത്തിലെ തൈറോയിഡിൻ്റെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ T3, T4, TSH എന്ന് പറയുന്ന സാധാരണ പരിശോധനകളോട് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മറ്റു ചില ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്താണ്, ഹൈപ്പോ തൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റു ചില പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി, അയഡിൻ്റെ ലെവൽ, മറ്റു ചില ഒരു അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഹൈപ്പോ തൈറോയിഡിസിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളുടെ ഒരു സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറില്ല. ഒരു 95% ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഈ സിമ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
0: ഡോക്ടർ കോൾ. ഹലോ
2: ഹലോ ഹലോ,
0: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
2: ഞാൻ തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു, അതിന്റെ ഒരു റിസൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്.
1: ആ പറഞ്ഞോളൂ.
2: അതില്
0: T3, T4, TSH
2: എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.
1: ഓക്കെ.
2: ഹോർമോൺസ് T3 1.3 mg,
1: ഓക്കെ.
2: T4 641 UG/TL,
1: ഓക്കെ.
2: TSH 4.9 ULU/ml. ഇതാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്.
1: ഓക്കെ. എന്താ സംശയം, എന്താണ് അതില്?
2: പിന്നെ TSH കൂടുതലാണോ?
1: TSH കൂടുതലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരു എല്ലാ സ്റ്റാൻഡേർഡ് ലാബറട്ടറിയിലും ഒരു 5 µI വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് 4.9 അല്ലെങ്കിൽ 4% 9 എന്ന് പറഞ്ഞ് നമുക്കത് നോർമലായിട്ട് എടുക്കേണ്ടി വരും. അത് മതി.
0: ഡോക്ടർ, ഇപ്പം ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം?
1: ഹൈപ്പോ തൈറോയിഡിസം ഏറ്റവും ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു ഹോർമോണിൻ്റെ അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വളരെ വളരെ വില കുറഞ്ഞതായ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേര് തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സിൻ തൈറോനോം എന്നൊക്കെ പറയുന്ന ഒരു ഗുളിയാണ് സാധാരണ കൊടുക്കേണ്ടത്. ഈ അത് ഡോക്ടറുടെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആണ് ഡോക്ടറുടെ ഒരു റോള് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു രോഗിക്ക് ഹൈപ്പോ തൈറോയിഡിസം, എനിക്കും ഹൈപ്പോ തൈറോയിഡിസം, അതുകൊണ്ട് ഈ ഗുളിയെ തന്നെ ഞാൻ കഴിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഈ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വയസ്സായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഒരു 40 വയസ്സായ 30 വയസ്സായ ആൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുത്താൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ആ മാതിരി കൊച്ചുകുട്ടികളിലും, രണ്ട് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതായ ഹൈപ്പോ തൈറോയിഡിസം, നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇതിൽ പറയുകയാണെങ്കിൽ കഞ്ചനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം, ആ അവസ്ഥയിൽ ഡോസിൽ പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. സാധാരണ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഏജിലും ഡോസ് വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയസ്സായ വ്യക്തികൾക്കും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഡോക്ടർ, ഒരു കോൾ കൂടിയാണ്. ഹലോ ഹലോ
3: ഹലോ,
0: നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ഇത് സ്റ്റീന.
0: എവിടുന്ന് വിളിക്കുന്നു?
3: ഇത് കൊല്ലത്തുനിന്ന് വിളിക്കാണ്.
0: ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
3: കുറച്ച് വെച്ചിരിക്കാം.
0: ഇനി ഡോക്ടറോട് സംസാരിച്ചോ.
3: ഈ മാസമുറ തെറ്റി വരുന്നത് തൈറോയിഡിന്റെ ലക്ഷണമാണോ?
1: തീർച്ചയായിട്ടുമാണ്. ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്ത ലേഡീസ് എല്ലാവരും തന്നെ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാസമുറ തെറ്റി വരുന്നതിന് ഹൈപ്പോതൈറോയിഡിസം ഒരു കാരണമേ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് മാത്രമാണ് അങ്ങനെ വരിക എന്ന് മനസ്സിലാക്കരുത്. മറ്റ് പല പരിശോധനകൾ ചെയ്യണം, പക്ഷെ തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
0: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇപ്പം ഹൈപ്പർ തൈറോയിഡിസിന് നമ്മൾ ഒരു ഗുളിക മാത്രം. ഇപ്പം ഹൈപ്പർ തൈറോയിഡിസിൻ്റെ
1: ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ലക്ഷണം ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് വരിക എന്നില്ല, പല ലക്ഷണങ്ങൾ വരാം. പക്ഷെ സാധാരണയായി കണ്ടുവരുന്ന ആകെപ്പാടൊരു ഒരു ഭാഷ പറയുകയാണെങ്കിൽ വെപ്രാളം, ഒന്ന് ഒരിത്തിലും ഒരു ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥ, അത് തൈറോയിഡിന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. രണ്ടാമത്തെ അവസ്ഥ ഭയങ്കര വിശപ്പ്. ഈ വിശപ്പിനോട് കൂടെ നമ്മൾ ആരും പറയില്ല നീ ഇത്രമാത്രം കഴിക്കുന്നല്ലോ, ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ. വിശപ്പ് കൂടുന്നു പക്ഷെ വെയിറ്റ് കുറയുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്ന്, നമ്മുടെ സാധാരണ ഒരു നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതിന് പകരം അഞ്ചാറ് പ്രാവശ്യം പോകുന്നു. അപ്പോൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ചില പ്രത്യേക സാഹചര്യം ഞാൻ നേരെ സൂചിപ്പിക്കേണ്ട ഈ മാസമുറയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. മറ്റൊരവസ്ഥ നമ്മൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമ്പോൾ വരുന്ന ചില അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് ഹൃദയരോഗത്തിന് കാരണമാകാം. ഹൃദയത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയുള്ളതായ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ലക്ഷണമുള്ള വ്യക്തികളിൽ ഒരു പരിശോധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. ബസ്.
0: ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണ്?
1: ചികിത്സാ രീതികൾ നമ്മൾ മൂന്ന് തരത്തിലാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ചികിത്സ. ഒന്ന്, മരുന്നുകളെ കൊണ്ട് മാത്രം. രണ്ടാമത്തെ ചികിത്സ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറയും. മൂന്നാമത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. പക്ഷേ ഇത് ഒരു റീജിയണൽ ഡിഫറൻസിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. പിന്നെ മെഡിസിനെ കൊണ്ട് ചികിത്സ കൂടുതൽ നടത്തുന്ന ഒന്ന് യൂറോപ്യൻസ്, നമ്മൾ ഇന്ത്യക്കാരുമാണ്. പക്ഷേ ഈ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പൈൻ ഡിസിഷനാണ് ഡോക്ടറും പേഷ്യൻറ്റും. ആ പേഷ്യൻ്റെ മറ്റ് ചില ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. മൂന്ന് തരത്തിലാണ് ചികിത്സ.
0: ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഒക്കെ സ്കാനിങ്ങിൻ്റെ റോൾ എന്താണ് ഡോക്ടർ?
1: ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈപ്പോ തൈറോയിഡിസിൽ സ്കാനിങ് ചെയ്യേണ്ട വളരെ ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു സ്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിന് ആവശ്യകത ഇല്ല. ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി ഹൈപ്പോ തൈറോയിഡിസിൽ ചെയ്യുന്നതിന് വളരെ വളരെ ലിമിറ്റഡ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ അതിന് സപ്പോർട്ടില്ല. പക്ഷേ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേക റോള് ഹൈപ്പർ തൈറോയിഡിസിൽ വരുന്നുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം വരാം. ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് ഈ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡികൾ ആവശ്യമുണ്ട്. പക്ഷേ ചില ബുക്കുകൾ പറയുന്ന അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള, പക്ഷേ നമ്മൾ പലർക്കും ചെയ്ത് നോക്കാറുണ്ട്. രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഡയഗ്നോസ് ഉറപ്പിക്കാനും, രണ്ട്, ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പരിശോധനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്.
0: ഡോക്ടർ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ.
4: ഹലോ,
0: നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണിത്? ഡോക്ടറോട് ചോദിച്ചോളൂ.
4: ഹലോ,
1: പറയൂ, പറയൂ, കേൾക്കാം.
4: ഡോക്ടർ, ഞാൻ പ്രെഗ്നന്റ് ആണ്, 5 മന്ത് ആയി.
1: ഓക്കെ.
4: തൊണ്ട മുഴയായിട്ടാണ്, ടിഎസ്എച്ച് ഒക്കെ നോക്കിയപ്പോ നോർമലാണ്, മുഴയായിട്ടാണ് കാണുന്നത്.
1: ഓക്കെ.
4: ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല.
1: ഈ തൈറോയിഡിന്റെ മുഴയായി നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ഡോക്ടർ പറഞ്ഞോ പരിശോധനയ്ക്ക് ശേഷം? ഓക്കെ. ഈ മുഴയാണെങ്കിലും ഈ പ്രഗ്നൻസി ഏകദേശം 5 മാസമായ സമയത്ത് കാര്യമായിട്ട് ചികിത്സയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ പ്രഗ്നന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നോർമലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് പ്രത്യേകം ചോദിച്ചേക്കണം, ഇത് എനിക്ക് നോർമൽ ആണോ എന്നൊന്ന് ചോദിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനുശേഷം നോർമൽ ആണെങ്കിൽ ഈ സമയത്ത് ഈ പ്രഗ്നൻസി സമയത്ത് വലിയ ചികിത്സയുടെ ആവശ്യം ഇല്ല. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിശോധന മറ്റു പല പരിശോധനകൾ ചെയ്യാവുന്നതാണ്, നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ്.
0: ഡോക്ടർ, ഇപ്പം ട്യൂമറുകളെ കുറിച്ച് എന്തെങ്കിലും?
1: തൈറോയിഡിൻ്റെ ട്യൂമറുകൾ, അപ്പം നമുക്ക് നോഡ്യൂളൊന്ന് പറയാതിരിക്കുന്നല്ലേ, കാരണം ആളുകളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൈറോയിഡ് നോഡ്യൂൾ വളരെ അധികം രോഗികളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മുഴ വരികയാണെങ്കിൽ നമ്മൾ രണ്ടേ രണ്ട് കാര്യമാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഒഫ്കോഴ്സ് നമ്മളതിൻ്റെ പ്രവർത്തനം ഒരു താറുമാറായിട്ടില്ല എന്ന് നോക്കാനുള്ള പരിശോധനയ്ക്ക് ശേഷം നമ്മളുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അതോ ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പായിക്കൊണ്ട് നമ്മളുടെ രോഗിയുടെ ചില ക്യാരക്ടേഴ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളിൽ വരികയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു മെസ്സേജ് എടുക്കരുത്, കുട്ടികളിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ് നമ്പർ വൺ. ഒന്ന്. നമ്പർ രണ്ട്, ഈ വ്യക്തിക്ക് മറ്റ് എന്തിനേലും കാരണങ്ങളെ കൊണ്ട് റേഡിയേഷനുമില്ല, തലയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മുഴ ഇന്ന് കണ്ടുവന്ന് വളരെ ചെറുതാണ്, പക്ഷേ പെട്ടെന്ന് വലുതാവുന്നൊരവസ്ഥ. കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് മുഴകൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതായ ചില ലക്ഷണങ്ങൾ കൂടിയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് പരിശോധന നമുക്ക് നോക്കാം. ആദ്യമായി ഏറ്റവും, ഇപ്പോൾ മാഡം ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉള്ള ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ് നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട്, അതാണ് പരിശോധന. സൂചി ടെസ്റ്റ് ഇല്ലാതെ കണ്ട് തൈറോയിഡിൻ്റെ നോഡ്യൂളിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡി അല്ല, അൾട്രാസൗണ്ട് അല്ല, രക്തത്തിലെ പരിശോധനയല്ല, കാതലായ പരിശോധന. കാതലായ പരിശോധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ടെസ്റ്റാണ്. സൂചി ടെസ്റ്റ് കൊണ്ട് 95% രോഗികളിലും നമുക്ക് പറയാം ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ. അപ്പം സൂചി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ മറ്റ് പരിശോധനകളുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട്. ഇന്ന് ഒരു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു 50% അല്ലെങ്കിൽ 60% വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ നോഡ്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നാളെ അത് വെച്ചുകൊണ്ടിരുന്ന പ്രശ്നം വരുമോ, വരാവുന്ന സാധ്യത ഉണ്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, അൾട്രാസൗണ്ട് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചിലവില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിശോധനയാക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധന അൾട്രാസൗണ്ട്. ആദ്യത്തെ പരിശോധന പറഞ്ഞു, ഏറ്റവും കാതലായത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് FNAC അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൂചി ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് അൾട്രാസൗണ്ടഗ്രാം. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മെഡിക്കലായിട്ട് പറയാൻ പോകണമെങ്കിൽ,
0: ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീരാറായി. അപ്പോൾ ഡോക്ടർ, പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡ്സിനെ കുറിച്ച് ട്യൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ
5: आज हम कुछ मीठी बात करेंगे शुगर पेशेंट्स के बारे में. अक्सर ये होता है कि हम डायबिटिक पेशेंट्स को कहते हैं कि आप मीठा ना खाएं, और जहां भी मीठे का जिक्र होता है हम वहां पर एज ए डॉक्टर सबसे पहला शब्द हमारा होता है नो. तो आज मैं ये कहूंगा कि हाँ, डायबिटिक पेशेंट्स मीठे चीज खा सकते हैं, लेकिन कुछ सब्स्टिट्यूशंस होते हैं जो आपको करने हैं. जैसे कि अगर आप शक्कर खाते हैं तो व्हाइट शुगर जो है, शुगर या ब्राउन शुगर है, शुगर फ्री है, इसका आपको रिप्लेसमेंट करना है तो आप इसकी जगह पर गुड़ ले सकते हैं जो भी आपको एक मिठास देता है खाने में, या आप इसकी जगह हनी का भी इस्तेमाल कर सकते हैं जो कि बेटर है प्लेन प्रोसेस शुगर से. खाने में कुछ चीजों का आपको ध्यान रखना है. ये 3 व्हाइट्स को आपकी जिंदगी से दूर करना है जिससे आप एक हेल्थी इंडिविजुअल हो सकते हैं, मैं कहूंगा हेल्थी पेशेंट नहीं, हेल्थी इंडिविजुअल, क्योंकि आप बीमारी को दूर रख सकते हैं। तीन वाइट्स को अपनी जिंदगी से दूर करिए, राइस, सॉल्ट और शुगर, ये तीनों चीजों को अगर आप खाने में कम करते हैं, और इसका मैं आपको एक सिंपल तरीका बताता हूं, एक चम्मच कम, ये क्या है, एक चम्मच आप जितने चम्मच रोज लेते हैं उससे एक चम्मच कम आप शुगर का इस्तेमाल करिए, एक चम्मच कम आप राइस का इस्तेमाल करिए और एक चम्मच कम आप सॉल्ट का इस्तेमाल करिए। इसे करने से आपकी हेल्थ बहुत अच्छी रहेगी और आपका शुगर, ब्लड प्रेशर सब कुछ कंट्रोल में रहेगा। तो हम मीठी बात को एंड करते हैं और फिर नेक्स्ट वीक आपकर लेकर आएंगे इसका पार्ट टू। थैंक यू सो मच।
6: थैंक यू डॉक्टर।
7: शक्कर मापना या ग्लूकोज मॉनिटरिंग ये डायबिटीज में अनिवार्य भाग है। चाहे आपको टाइप 1 डायबिटीज हो, टाइप 2 डायबिटीज हो, डायबिटीज इन प्रेगनेंसी हो या सेकेंडरी डायबिटीज हो। और जब हम शुगर का मॉनिटरिंग या ग्लूकोज मॉनिटरिंग करते हैं तो उसके दो कंपोनेंट होते हैं। एक तो 3 महीने की एवरेज शुगर, 3 महीने की एवरेज शुगर को हम ग्लाइकोसिलेट हीमोग्लोबिन बोलते हैं, जहां पे आरबीसी का जो रेड ब्लड पेशी होती है उसका जो लाइफ स्पैन होता है 120 दिन, उसकी एवरेज एक ग्लाइकोसिलेशन प्रोटीन के द्वारा की जाती है। और ये जो टेस्टिंग होता है ये नॉर्मली 7% के नीचे होगा तो कंट्रोल में डायबिटिक है ऐसे बताया जाता है, और 7% के ऊपर रहेगा तो कंट्रोल में नहीं ऐसा बताया जाता है। और ये जो ग्लाइकोसिलेटेड हीमोग्लोबिन है, ये जो वैल्यू आती है इसकी जो प्रमुख वैल्यू है 50% रिफ्लेक्शन है लास्ट 1 मंथ की, और उसके बाद 25 रिफ्लेक्शन है 2 महीने पहले की, और फिर 10% रिफ्लेक्शन है 60 to 90 days पहले के रिफ्लेक्शन की, और 10% रिफ्लेक्शन है लास्ट 30 days के रिफ्लेक्शन की। सो ये एक्चुअली रिफ्लेक्ट करता है कि आपका 3 महीने का एवरेज क्या है, लास्ट महीने का एवरेज कितना है, ये अपने को ग्लाइकोसिलेटेड हीमोग्लोबिन देता है। लेकिन डे टू डे शुगर जो मेजरमेंट आता है उसके लिए हमको काफी बार सेल्फ मॉनिटरिंग करना पड़ता है। सेल्फ मॉनिटरिंग यानी खुद जांच करनी पड़ती है ग्लूकोज मीटर के द्वारा, और वो ग्लूकोज मीटर कैपिलरी ब्लड ग्लूकोज से टेस्ट करते हैं। कभी कभी नए अभी पैचेस आए हैं जिनको हम बोलते हैं कंटिन्यूस ग्लूकोज मॉनिटरिंग, अलग अलग टाइप के पैचेस आते हैं, वहां पे हम 24/7 ग्लूकोज वेरिएशन पता कर सकते हैं, 5 दिन के ऊपर, 3 दिन के ऊपर, 14 दिन के ऊपर, बट ये काफी एक्सपेंसिव होते हैं। तो हम जब ग्लूकोज मॉनिटरिंग करते हैं तो उसमें दो भाग है, एक है 3 महीने के एवरेज ग्लाइकोसिलेटेड हीमोग्लोबिन, और दूसरा जो भाग है उसको बोलते हैं हम सेल्फ मॉनिटरिंग ऑफ ब्लड ग्लूकोज या कंटिन्यूस ग्लूकोज मॉनिटरिंग। और ये 3 महीने का जो एवरेज शुगर आता है ये काफी एक्यूरेट रहता है, लेकिन आपकी हीमोग्लोबिन की प्रतिशत 8 या 6% के कब होगी, आपने ट्रांसफ्यूजन लिया होगा, प्रेगनेंसी रही होगी, या सपोज हीमोलिटिसिस रहा होगा, हीमोग्लोबिनोपैथीज करके डिसऑर्डर आता है वो होगा, तो उसमें ये एक्यूरेट नहीं होता है। तो इसके लिए उसकी भी आपको एक्यूरेटी ये करनी पड़ेगी। कई दवाइयां हैं जैसे एस्पिरिन है, लेप्रसी की डैप्सोन दवाई है, एंटी एचआईवी दवाई है, एरिथ्रोपोइटिन का इंजेक्शन है, ये सपोज हम कोई आप पेशेंट ले रहे तो ग्लाइकोसिलेटेड हीमोग्लोबिन की जो वैल्यू होती है वो एक्यूरेट नहीं होती है। तो ग्लाइकोसिलेटेड हीमोग्लोबिन की जांच होती है वो अलग अलग टाइप के टेस्ट से होती है। कोई टेस्ट केमिकल होती है जिसमें क्रोमेटोग्राफी यूज की जाती है, कोई टेस्ट इम्यून एसे पे तैयार हो जाती है, और कोई कोई टेस्ट एंजाइम इम्यून एसे पे तैयार होती है। तो एंजाइम एस्टिमेशन हो, इम्यून एस्टिमेशन हो या इलेक्ट्रोफोरेसिस हो, और तीनों मेथड से अपने को एक्यूरेट रीडिंग मिल जाता है। और ग्लाइकोसिलेटेड हीमोग्लोबिन की टेस्ट करना बहुत अनिवार्य है, 6.5% के नीचे होगा तो कंट्रोल में है, और 7 पॉइंट के ऊपर होगा तो कंट्रोल में नहीं है। इसका जस्ट मॉनिटरिंग और कॉम्प्लिकेशन प्रिडिक्शन के लिए ग्लाइकोसिलेटेड हीमोग्लोबिन का फायदा नहीं है, उसके बियॉन्ड डायग्नोसिस ऑफ डायबिटीज के लिए भी उसका फायदा है। लेकिन उसकी एक्यूरेसी, प्रिडिक्टेबिलिटी, रिलायबिलिटी, रिप्रोड्यूसिबिलिटी, ये सब एक्यूरेसी करनी A1C में जरूरी है। तो डायग्नोसिस हो, प्रोग्नोसिस हो, या उसकी डे टू डे बिहेवियर में डायबिटीज का कितना प्रतिशत में कंट्रोल हो, ये सबकी एवरेज हमको ग्लाइकोसिलेटेड हीमोग्लोबिन से पता चलता है। और ये कॉम्प्लीमेंट्री टेस्ट है सेल्फ मॉनिटरिंग ऑफ ब्लड ग्लूकोज या कंटिन्यूस ब्लड ग्लूकोज मॉनिटरिंग के साथ। तो हर डायबिटिक, टाइप 1 हो, टाइप 2 हो, जेस्टेशनल डायबिटिक हो या सेकेंडरी डायबिटिक हो, उसको A1C यानी ग्लाइकोसिलेटेड हीमोग्लोबिन और ग्लूकोज मॉनिटरिंग करना बहुत अनिवार्य है। थैंक यू।